നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 8, 2026 ജൂലൈ 24 വെള്ളിയാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:47. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 39 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റൊമാനിയൻ സന്ദർശനം പുരോഗമിക്കുന്നു. ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊജാനുമായി മുർമു കൂടിക്കാഴ്ച നടത്തും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വിണി സതീശൻ അറിയിച്ചു. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജിനീഷ് നിർദ്ദേശം നൽകി. കേരളത്തിലെ ജയിൽ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, സെക്രട്ടറിയുമായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. സിംബാബ്വെക്കെതിരായ 3-0 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1st മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
0: ന്യൂസ് റെയിൻബോ. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: ഒരു പുരുഷന് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ നാം ഒരു കുടുംബത്തിന് മുഴുവനും വിദ്യാഭ്യാസം നൽകുകയാണ്. ജവഹർലാൽ നെഹ്റു.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
1: Musically yours, FM Rainbow 107.5. Stay tuned.
5: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: നമസ്തേ, സുപ്രഭാതം. സുഖമല്ലേ എല്ലാവർക്കും? ഒപ്പം ഉള്ളത് ബെഡ് കോഫിയാണ്. സുരേഷ് കാഞ്ഞിരക്കാട്ടൻ ഇവിടെ. ഇന്നത്തെ ബെഡ് കോഫി ഷോയിലേക്ക് എല്ലാവർക്കും വാം വെൽക്കം വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ പെരുമാറ്റങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് നിരാശ തന്നേക്കാം. ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കാം. ഇവരെന്താ ഇപ്പോഴും ഇങ്ങനെ, എന്താ ഇവരൊന്നും മാറാത്തത് എന്ന ചോദ്യങ്ങളും മനസ്സിൽ വന്നേക്കാം. ഇതുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. അതിന് പകരം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആ സ്വഭാവത്തോടെ തന്നെ അവരെ അങ്ങ് അംഗീകരിക്കുക. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മുടെ സൗഹൃദങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ആപ്ലിക്കബിളാണ്. കൂടെയുള്ളവരുടെ ആ ഒരു ഇറിറ്റേറ്റിംഗ് സ്വഭാവം, അവരുടെ മനോഭാവം, ശീലം, ഇതൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ജീവിതം എത്ര സുന്ദര സുരഭലമായേനെ എന്ന് നമുക്ക് തോന്നാം. തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നിട്ട് അതൊക്കെ മാറ്റി അവരെ പെർഫെക്റ്റ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? പിന്നീട് അനുനയത്തിലും ഉപദേശ രൂപത്തിലും ചിലപ്പോൾ കുറ്റപ്പെടുത്തിയും ഒക്കെ കൊണ്ടുള്ള ശ്രമങ്ങൾ, അവസാനം എന്താ സംഭവിക്കുക? അവരോട്ട് മാറുകയില്ല, പറയുന്നയാളുടെ ഫ്രസ്ട്രേഷൻ കൂടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും എന്താണ് സത്യം? നമുക്ക് ആരുടെയും സ്വഭാവം മുഴുവനായും മാറ്റാൻ പറ്റില്ല. അതിനുള്ള ശ്രമങ്ങൾ മിക്കവാറും പാഴ്വേലകളായിരിക്കും. അവർക്ക് മാറാം ആ മാറ്റം, പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അവരെ അവരായി തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ തന്നെയല്ലേ നമ്മളും വിചാരിക്കുക? നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങളും നമ്മുടെ പെരുമാറ്റവും ഒക്കെ നമ്മൾ കംഫർട്ടബിൾ ആയതുകൊണ്ടും ഓക്കെ എന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അതൊക്കെ മാറ്റാൻ ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുമോ? അത്രേ ഉള്ളൂ കാര്യം.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

hope is like a road in the country. There was never a road, but when many people walk on it, the road comes into existence. രാജ്യത്തെ ഒരു പാതയോട് ഉപമിക്കാം പ്രതീക്ഷയെ. പാത മുൻപ് ഉണ്ടായിരുന്നില്ല, എന്നാൽ ധാരാളം ആളുകൾ നടന്ന് നടന്ന് ആ പാത രൂപപ്പെട്ടു വന്നു. അതുപോലെ തന്നെയാണ് പ്രതീക്ഷയും. യെസ്, പ്രതീക്ഷയെക്കുറിച്ചുള്ള കൗതുകകരമായ ഈ ഒരു ഉപമയുണ്ടല്ലോ, പ്രശസ്ത ചൈനീസ് നോവലിസ്റ്റായ ലിൻ യുറ്റാങ്ങിൻ്റെതാണ് കേട്ടോ. ഒരു എഴുത്തുകാരൻ മാത്രമല്ല, തത്വചിന്തകനും വിവർത്തകനും കൂടിയായിരുന്നു ലിൻ യുറ്റാങ്. ചൈനീസ് ക്ലാസിക്സ് പലതും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, ചൈനീസിൽ അദ്ദേഹം എഴുതിയ ഏതാനും കൃതികളുടെ ഇംഗ്ലീഷ് പേരുകളൊന്ന് കേട്ടോളൂ. ജിയാൻ ഫു കളക്ഷൻ, മൈ വേർഡ്സ്, ദ ലിറ്റിൽ ക്രിട്ടിക്, കൺഫ്യൂഷ്യസ് സോ നാൻസി ആൻഡ് എസ്സേസ് അബൌട്ട് നത്തിങ്, എ കളക്ഷൻ ഓഫ് വു സുവോ ബു ടാൻ. ഇനി ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ചില വർക്ക്സ്: My Country and My People, Moment in Peking, A Leaf in Storm, The Importance of Living, Between Tears and Laughter, Widow, Nun and Courtesan. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് ബെഡ് കോഫി, ആൻഡ് യു ആർ വിത്ത് റെയിൻബോ FM 107.5.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ലോകത്തെ മുഴുവൻ നാം ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ ആവശ്യാനുസരണം മാറ്റുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സിമ്പിൾ ഇക്വേഷൻ അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുക? എല്ലാവരെയും നമ്മുടെ വഴിക്കങ്ങ് വരുത്താൻ ശ്രമിക്കും. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ആഹാര രീതികൾ, ഇതെല്ലാം പെർഫെക്റ്റ്. നിങ്ങളുടേത് അത്ര ശരിയല്ല, മോശം. അതുകൊണ്ട് എൻ്റെ വഴി സ്വീകരിക്കണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ചിലർ അവർ പറഞ്ഞതിനോട് നമ്മൾ യോജിക്കാതിരിക്കുമ്പോൾ വഴക്ക് കൂടാറുണ്ട് നമ്മളോട്. പകരം അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മുടേതിന് വിരുദ്ധമായ അഭിപ്രായങ്ങളോട് സഹിഷ്ണുത കാണിക്കണം. അങ്ങനെയല്ലേ വിവേകമുള്ളവർ ചെയ്യേണ്ടത്? അതായത് മറ്റൊരാളുടെ രീതികളെ ബഹുമാനിക്കുക. അവയൊന്നും നമ്മൾ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റാളുകൾക്കും അവകാശമുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ നമ്മളുടെ വഴി വരണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുകയുള്ളൂ. ഓക്കെ, നമുക്കേ തൻ്റെ കാര്യത്തിനായി പ്രദേശത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ച ഒരു കോടീശ്വരൻ്റെ കഥ, ഒരു കഥയാണ് കേട്ടോ, അതൊന്ന് കേട്ട് നോക്കാം. ബെറ്റ് കോഫിയുടെ തേർഡ് സെഗ്മെൻറ്റ്. ഈ കോടീശ്വരന് വിട്ടുമാറാത്ത തലവേദന. പ്രമുഖരായ പല വൈദ്യന്മാരെയും കൊണ്ട് ചികിത്സിപ്പിച്ചു. കൈയും കണക്കുമില്ലാതെ മരുന്നുകൾ കഴിച്ചു, മരുന്നുകൾ പുരട്ടി. പക്ഷെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. കുറവില്ലെന്നല്ല, ദിവസം ചെല്ലുംതോറും തലവേദന കൂടിക്കൂടി വന്നു. അങ്ങനെയും മൂപ്പര് ആകെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോഴാണ് നാട്ടിൽ ഒരു ബുദ്ധസന്യാസി എത്തുന്നത്. വിദഗ്ധനായ ഒരു വൈദ്യനും കൂടിയായിരുന്നു അദ്ദേഹം. വിവരമറിഞ്ഞയുടൻ കോടീശ്വരൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. കാര്യമെല്ലാം കേട്ട് പുള്ളിക്കാരനെ പരിശോധിച്ച ശേഷം വിശേഷപ്പെട്ട ഒരു ചികിത്സാവിധിയാണ് സന്യാസി നിർദ്ദേശിച്ചത്. പച്ച നിറത്തിലുള്ള വസ്തുക്കളല്ലാതെ മറ്റൊന്നും കാണാതിരിക്കുക, രോഗം ഭേദമായിക്കൊള്ളും. ചേടാ, കുറുപ്പടിയാണെങ്കിൽ വളരെ സിമ്പിൾ, പക്ഷെ ഇതെങ്ങനെ സാധിച്ചെടുക്കും? പണക്കാരനല്ലേ പുള്ളിക്കാരൻ, എന്തു ചെയ്തു? വീപ്പക്കണക്കിന് പച്ചച്ചായം വാങ്ങി വീട് മൊത്തം പച്ച കളറടിച്ചു. വീട്ടിലുള്ളവരെല്ലാവരും പച്ച നിറത്തിലുള്ള വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. കൂടാതെ ഇയാൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണിൽ

ഇടാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയിലും എല്ലാ വസ്തുക്കളിലും പച്ചക്കളറടിച്ചു. പലർക്കും മുറുമുറുപ്പായിരുന്നു. എങ്കിലും വലിയ പിടിപാടുള്ള ആളാണ്, അതുകൊണ്ട് എല്ലാവരും അമർഷം ഉള്ളിലൊതുക്കി. ഏതായാലും കക്ഷിയുടെ തലവേദന ദിവസം ചെല്ലും തോറും കുറഞ്ഞു കുറഞ്ഞു വന്നു. ആ അത് കൊള്ളാം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബുദ്ധസന്യാസി, ചികിത്സിച്ച ബുദ്ധസന്യാസി ഉണ്ടല്ലോ, അദ്ദേഹം വീണ്ടും എത്തി. രോഗിയായ കോടീശ്വരനെ കാണാൻ അദ്ദേഹം അകത്തേക്ക് കയറിയപ്പോഴേക്കും ഈ കോടീശ്വരൻ്റെ സേവകരെന്താ ചെയ്തതെന്നോ, പച്ച ചായം കൊണ്ടുവന്ന് സന്യാസിയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. പുള്ളിക്കാരൻ അമ്പരന്നു പോയി. എങ്കിലും സമചിത്തത പാലിച്ച് പുഞ്ചിരിച്ചു. ആൾക്ക് കാര്യം പിടികിട്ടി. പണത്തിൻ്റെ പുറത്തുള്ള ധനികൻ്റെ അഹങ്കാരം നിറഞ്ഞ വിഡ്ഢിത്തം അദ്ദേഹത്തിന് പിടികിട്ടി. സന്യാസി നേരെ അയാളുടെ മുന്നിൽ ചെന്നു. ഈ കാണുന്നതെല്ലാം പച്ചയിൽ മുക്കാൻ എത്ര പണം നിങ്ങൾ കളഞ്ഞു, എത്ര ആളുകളെ ബുദ്ധിമുട്ടിച്ചു. ആ സമയം ഒരു പച്ച കണ്ണട വാങ്ങി വെച്ചാൽ പോരായിരുന്നോ? ലോകം മുഴുവനും ഇങ്ങനെ പച്ച അടിച്ച് നടക്കുന്നു.

അയാളുടെ മുന്നിൽ ചെന്നു. ഈ കാണുന്നതെല്ലാം പച്ചയിൽ മുക്കാൻ എത്ര പണം നിങ്ങൾ കളഞ്ഞു, എത്ര ആളുകളെ ബുദ്ധിമുട്ടിച്ചു. ആ സമയം ഒരു പച്ച കണ്ണട വാങ്ങി വെച്ചാൽ പോരായിരുന്നോ? ലോകം മുഴുവനും ഇങ്ങനെ പച്ച അടിച്ചു നടക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല, അത് മറക്കരുത്. ഇതൊരു കഥ മാത്രമാണ് കേട്ടോ, കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുഴുവൻ നമ്മുടെ ഇഷ്ടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് വെറും മണ്ടത്തരം തന്നെയാണ്. പകരം എന്ത് ചെയ്യണം? നമ്മുടെ കാഴ്ചപ്പാടുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുക, അനുഭവത്തോടെ മനസ്സിലാക്കുക, ക്ഷമയോടെ കേൾക്കുക, അവരെ മാനിക്കുകയും ചെയ്യുക. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ പിടിച്ച മൊയിലിന് മൂന്ന് മുമ്പ് എന്ന് ചിന്തിക്കാതിരുന്നാൽ എല്ലാം ഈസിയാവും.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ മിക്കവരും ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട് അല്ലേ? ചിലരോട് ഒരു പ്രത്യേക ഇഷ്ടവും കാണും. എത്ര അറിവുകളാണ്, എന്തുമാത്രം സ്നേഹമാണ് അവർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. തിരിച്ച് ഒരു ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റുമോ ഒരു ചെറിയ കുട്ടിക്ക്? അങ്ങനെ സംബന്ധിച്ച് തരാൻ മാത്രം വിശാല മനസ്കയായ ഒരു അധ്യാപികയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിസസ് തോംസൺ, അങ്ങനെയാണ് അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. പാശ്ചാത്യ നാടുകളിൽ ഏറെക്കാലമായി പ്രചാരത്തിലുള്ള ഒരു സംഭവമാണിത്. ഈ സംഭവകഥയിലെ നായകനോ ഫിഫ്ത്ത് ഗ്രേഡുകാരനായ ടെഡി. കേട്ടോളൂ കഥ ബെഡ് കോഫിയിലൂടെ, ബെഡ് കോഫിയുടെ അവസാന ഭാഗത്ത്. സ്കൂൾ തുടങ്ങി ആദ്യ ദിവസം ഫിഫ്ത്ത് ഗ്രേഡ് ക്ലാസ്സിലെ കുട്ടികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മിസസ് തോംസൺ എന്ന അധ്യാപിക ഒരു നുണ പറഞ്ഞു. നിങ്ങളെയെല്ലാം ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന്. ഏറ്റവും മുൻനിരയിലെ ഒരു സീറ്റിൽ ഉറക്കം തൂങ്ങി എന്ന വണ്ണം ഇരിക്കുന്ന ടെഡി സ്റ്റുഡാർഡിനെ കണ്ടാൽ ടീച്ചറുടെ പ്രസ്താവന അസത്യമാണ് എന്ന് വ്യക്തമാവും. മുഷിഞ്ഞ വേഷം, ചീകാത്ത മുടി, എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞ് പോകെ പോകെ അവൻ്റെ ഭാഗത്തു നിന്നും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ടീച്ചറിന് അവനെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, ദേഷ്യവും ആയിരുന്നു. അവൻ്റെ ഹോംവർക്സിലും അസൈൻമെൻറ്റ്സിലും ഒക്കെ ചുവന്ന മഷി കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ്, ഏറ്റവും വലുതായി മാർക്ക് ചെയ്യുന്നതിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ടീച്ചറിന്. പക്ഷേ ഒരിക്കൽ എന്തോ കാരണവശാൽ ടെഡിയുടെ മുൻ ക്ലാസ്സുകളിലെ റിപ്പോർട്ടൊന്ന് നോക്കി ടീച്ചർ. അതിശയിച്ചുപോയി മിസസ് തോംസൺ. നല്ല ബ്രൈറ്റായ, ഹാപ്പി ആയ കുട്ടി എന്ന് ഫസ്റ്റ് ഗ്രേഡിലെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാം ക്ലാസ്സിലെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് ടെഡി വളരെ മിടുക്കനായ ഒരു സ്റ്റുഡൻ്റാണ്, എന്നാൽ ഗുരുതരമായ രോഗം ബാധിച്ച അമ്മയെപ്പറ്റിയും വീട്ടിലെ അവസ്ഥയെപ്പറ്റിയും അവൻ വല്ലാതെ വിഷമിക്കുന്നു. ഇങ്ങനെയായിരുന്നു തേർഡ് ഗ്രേഡിലെ ടീച്ചറുടെ റിപ്പോർട്ട്. പ്രകാരം അമ്മയുടെ മരണം ടെഡിയെ വല്ലാതെ ഉലച്ചു. അച്ഛന് അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അവനെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം. ടെഡി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും ഉറക്കം, പഠനത്തിൽ താല്പര്യം അശേഷമില്ല എന്ന് ഫോർത്ത് ഗ്രേഡ് ടീച്ചർ. ഇതെല്ലാം വായിച്ച മിസസ് തോംസന് കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടി. ആ കുട്ടിയെ ശരിക്കും മനസ്സിലാക്കാതെ അതിനോട് ദേഷ്യം കാണിച്ചതിലും അവനെ വെറുത്തതിലുമൊക്കെ അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ആ വർഷം ക്രിസ്മസിന് കുട്ടികൾ സമ്മാനവുമായി ടീച്ചറുടെ അടുത്ത് വന്നപ്പോഴും അവരുടെ വിഷമം അധികരിച്ചു. മറ്റുള്ളവർ മനോഹരമായ വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് പലതരം സമ്മാനങ്ങൾ നൽകിയപ്പോൾ പഴയൊരു പേപ്പറിൽ ചുളുക്കി ഒതുക്കിയാണ് ടെഡി ഗിഫ്റ്റ് കൊടുത്തത്. അത് തുറന്നപ്പോൾ മറ്റു കുട്ടികൾ പരിഹസിച്ചു ചിരിച്ചു. മുക്കാൽ ഭാഗവും തീർന്ന ഒരു പെർഫ്യൂം ബോട്ടിലും കല്ലുകൾ പലതും കൊഴിഞ്ഞ ഒരു ബ്രേസ്ലെറ്റുമായിരുന്നു അതിനകത്ത്. പെർഫ്യൂം അല്പം കൈത്തണ്ടയിൽ പുരട്ടി ടീച്ചർ സന്തോഷം പ്രകടിപ്പിച്ചു. ബ്രേസ്ലെറ്റ് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടി. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ടെഡി പറഞ്ഞു, ടീച്ചർക്ക് ഇന്ന് എൻ്റെ അമ്മയുടെ മണമാണ്. മിസസ് തോംസണ് എന്തുകൊണ്ടോ സങ്കടം അടക്കാനായില്ല. അവർ ഏറെ നേരം കരഞ്ഞു. അന്ന് മുതൽ ആ അധ്യാപിക പഠിപ്പിച്ചത് വായനയോ എഴുത്തോ കണക്കോ ഒന്നുമല്ല, പകരം കുട്ടികളെയാണ് അവർ പഠിപ്പിച്ചത്. ഒപ്പം പഠിച്ചതും കുട്ടികളിൽ നിന്ന്. ടെഡിയെ പ്രത്യേകം ശ്രദ്ധിച്ചു ടീച്ചർ. അതോടെ അവൻ്റെ മനസ്സിൽ നിന്ന് അണഞ്ഞുപോയ വെളിച്ചം തിരികെയെത്തി. പ്രോത്സാഹിപ്പിക്കും തോറും കൂടുതൽ കൂടുതൽ സാമർഥ്യം കാണിച്ചു ആ കുട്ടി. വർഷാവസാനമായപ്പോൾ അവൻ ഏറ്റവും മിടുക്കൻ സ്റ്റുഡൻ്റായി മാറി. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞത് അപ്പോഴും നുണ തന്നെയായിരുന്നു. കാരണം അവർക്കിപ്പോൾ ടെഡിയോട് ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, ടെഡി അടുത്ത ഗ്രേഡിലേക്ക് പോയി. ആ വർഷാവസാനം മിസസ് തോംസണ് ഒരു കുറിപ്പ് കിട്ടി ടെഡിയുടെ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ടീച്ചർ മിസസ് തോംസൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ വർഷം ടെഡി മറ്റൊരു സ്കൂളിലേക്ക് പോയി. 6 വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് വീണ്ടും ഒരു കത്ത്. ടെഡി ഹൈസ്കൂൾ പാസ്സായിരിക്കുന്നു, 3rd റാങ്കിൽ. അപ്പോഴും അവൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ മിസസ് തോംസൺ തന്നെയാണ്. 4 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് കിട്ടിയ കത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായെങ്കിലും താൻ ഡിഗ്രി ഉയർന്ന നിലയിൽ പാസ്സായി എന്ന് എഴുതിയിരുന്നു ടെഡി. ഇപ്പോഴും തൻ്റെ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ടീച്ചർ മിസസ്

തോംസൺ തന്നെയാണെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്, പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആ ഒരു ഗ്യാപ്പിന് ശേഷം കിട്ടിയ കത്തിൽ ടെഡിയുടെ പേര് മാറിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പേര്? ഡോക്ടർ തിയഡോർ സ്റ്റൊഡാറ്റ് എം ഡി. ഡോക്ടറായ ആള്, ഡോക്ടറൊക്കെ ആയെങ്കിലും ടെഡിയുടെ മികച്ച ടീച്ചർ അപ്പോഴും മിസ്സസ് തോംസൺ. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ടെഡി വീണ്ടും എഴുതി ടീച്ചറിന്, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛനും മരിച്ചുപോയി. ആ സ്ഥിതിക്ക് അമ്മയുടെ സ്ഥാനത്ത് ടീച്ചർ വേണം എന്ന് ഞാൻ വാശി പിടിച്ചോട്ടെ. ടീച്ചർ ചെന്നു, സന്തോഷത്തോടെ ചെന്നു. പണ്ട് ടെഡി സമ്മാനിച്ച ബ്രേസ്ലെറ്റ് ധരിച്ച് അതേ ഗന്ധമുള്ള പെർഫ്യൂം പൂശിക്കൊണ്ട് അവൻ്റെ അമ്മയുടെ മണവുമായി. ടീച്ചറിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ടെഡി പറഞ്ഞു, എന്നെ വിശ്വസിച്ചതിന് നന്ദി. അവരത് നിറകണ്ണുകളോടെ ഉടനെ തിരുത്തി, നോ നോ ടെഡി, നിനക്ക് തെറ്റി. നീയാണ് എന്നെ മാറ്റിയത്. നിന്നെ കണ്ടുമുട്ടുന്നത് വരെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. അതിലപ്പോൾ നീ എൻ്റെ ഗുരു. ഡിയേഴ്സ്, കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഇതിൽ, അല്ലേ? നല്ല കാര്യങ്ങൾ, നല്ല പാഠങ്ങൾ, അവ ആരിൽ നിന്നായാലും ഏത് പ്രായക്കാരിൽ നിന്നായാലും ഉൾക്കൊള്ളാൻ ശ്രമിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നിർത്തിയേക്കാം ബെഡ് കോഫി ഇന്നത്തേക്ക്. സമയമായില്ലേ സ്വാഗതം കുച്ചിയിലേക്ക് പ്രവേശിക്കാൻ, ഗോൾഡൻ സോങ്സ് എൻജോയ് ചെയ്യാൻ? ഓക്കെ, അപ്പോൾ അത് നടക്കട്ടെ. അത് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ സംഭവിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്ന ആശംസയോടെ ബൈ ഫോർ നൗ എന്ന് പറയുന്നത് ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാരൻ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8:30 സവാരി ടൈം, 10 പാട്സപ്പ്, 11 ശ്രുതിലയം, ഉച്ചയ്ക്ക് 12 യുവർ ചോയ്സ്, വൈകിട്ട് 3 മുതൽ 5 വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ, വൈകിട്ട് 5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

രാത്രി 9 മണിക്ക് മ്യൂസിക് രംഗോലി, 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഇത് റെയിൻബോ FM കൊച്ചി 107.5.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: സ്വാഗതം കൊച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമസ്കാരം, സുപ്രഭാതം. ഇന്നും പതിവ് പോലെ ഗോൾഡൻ ഓൾഡീസുമായി ഒരു പുതിയ ശ്രോതാവ് എത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ശ്രീമതി നിഷ തോമസ് ആണ് മുല്ലപ്പൂവുകളുടെ മണമുള്ള കുറച്ച് ഗാനങ്ങൾ നമുക്കായി അയച്ചു നൽകിയിട്ടുള്ളത്. ശ്രോതാക്കളുടെ കാതോരത്ത് പൂമണം നിറഞ്ഞ ഇളം കാറ്റുപോലെ വരാൻ ശ്രമിച്ചുകൊണ്ട് കൂടിയുള്ളത് നിങ്ങളുടെ സ്വന്തം ജലീൽ. ആദ്യത്തെ ഗാനം സത്യനന്ദിക്കാട് ശ്യാം കൂട്ടുകെട്ടിൽ പിറന്നതാണ്. നീയോ ഞാനോ എന്ന ചിത്രത്തിന് വേണ്ടി പ്രിയ ഗായിക എസ് ജാനകി പാടിയിരിക്കുന്നു.

ഇന്നത്തെ ചോദ്യം എത്തിപ്പോയി സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം എത്തിപ്പോയി. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എവിടെയാണ് ചോദ്യം, എളുപ്പമുള്ള ആ ചോദ്യം എവിടെയാണെന്നുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കും. അപ്പോൾ ഉത്തരങ്ങൾ നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റുകളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ പോസ്റ്റിൽ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ അവസാനം പ്രക്ഷേപണം ചെയ്യുന്ന ഗാനത്തിന് തൊട്ട് മുമ്പായി എത്തുന്ന ഗാനമാണ് ശ്രോതാക്കൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത്, പ്രേം നസീറും വിജയശ്രീയും അടൂർ ബാസിയും സംഘവും ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന ഒരു ഗാനമായാണ് ഇത് സിനിമയിൽ വന്നത്. പാടുന്നത് ഗായിക മാത്രമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, മഹാഭാരതവുമായി ബന്ധമുള്ള ഒരു പേരാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇനി മൂന്നാമത്തെ ക്ലൂ, ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ താരമായ മുല്ലപ്പൂ ഈ ഗാനത്തിന്റെ ആദ്യ വരിയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഗാനം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റിന് താഴെയാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടത്. മുല്ലപ്പൂ മണമുള്ള അടുത്ത ഗാനം കേട്ടാലോ. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ പ്രണയ ഗാനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി അല്ലേ.

പല്ലുകളുടെ ഐശ്വര്യം മുല്ലപ്പൂവിന്റെ നിറമാണെന്ന്. ഇപ്പോ ഈ ഗാനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ. ഇന്നത്തെ നമ്മുടെ ശ്രോതാവ് മുല്ലകളെ പറ്റിയുള്ള ഗാനങ്ങളല്ല, മറിച്ച് മുല്ലച്ചെടിയിൽ നിന്നും ഇറുത്തെടുത്ത മുല്ലപ്പൂവുകളുടെ ഗാനങ്ങളാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ശ്രോതാക്കളുടെ വീട്ടിൽ മുല്ലച്ചെടികളുണ്ടെങ്കിൽ അത് പൂത്തുലയുന്ന ഒരു സീസണാണ് ഇപ്പോൾ, അല്ലെ? ഏത് മുല്ലയും കൂമ്പാരം പോലെ പൂതരുന്ന സമയം. മുല്ലപ്പൂ വാരിയെടുത്ത് മാല കെട്ടാൻ വരുമോ എന്റെ മാനസറാണി എന്ന് നായകൻ ചോദിക്കുകയാണ്. മെഹബൂബും എ പി കോമളയും നീലിസാലി എന്ന ചിത്രത്തിന് വേണ്ടി പാടുന്ന ഈ ഗാനമൊന്ന് കേട്ടു നോക്കിയാലും. പി ഭാസ്കരൻ, കെ രാഘവൻ ടീമാണ് ഈ ഗാനം ഒരുക്കിയത്.

സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റും 44 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. അനാഥ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ, MS ബാബുരാജ് ടീമൊരുക്കി, പി സുശീല പാടിയ ഒരു ഗാനമാണ് അടുത്തത്. പുരാണ കഥകളനുസരിച്ച് കാമദേവന്റെ 5 അമ്പുകളിൽ ഒന്നാണ് മുല്ലപ്പൂവ്. ആ നവമാലികയുടെ അമ്പേൽക്കുന്നത് എപ്പോഴും കമിതാക്കളുടെ കണ്ണിലാണ്. ഇവിടെ ഇതാ മുല്ലപ്പൂ ബാണത്താൽ

സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾക്ക് പുകഴേന്തിയുടെ സംഗീതം. ചൈത്രമാസത്തിലെ ആദ്യത്തെ മുല്ലപ്പൂ പൊട്ടിച്ചിരിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നെ ആദ്യമായി ഞാൻ കണ്ട രംഗം നീ മറന്നുവോ? പക്ഷേ ഞാൻ മറന്നിട്ടില്ല സഖീ, മറന്നിട്ടില്ല.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമീകൃത്തി 7 മണി കഴിഞ്ഞ് 22:36. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാവ് നിഷ തോമസ് തിരഞ്ഞെടുത്ത ഇഷ്ട ഗാനങ്ങളിലൂടെയുള്ള സ്വാഗതം കൊച്ചിയുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയരോടൊപ്പം കൂടെ ജലീൽ.

0: ഓണം ഇങ്ങടുത്തെത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അത്തം മുതലുള്ള 10 ദിവസങ്ങളിൽ സ്വാഗതം കൊച്ചിയെ ഓണക്കോടിയെടുത്ത് ഒരുക്കിയെടുക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്. എന്താണല്ലേ വിചാരിക്ക, അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ സ്വാഗതം കൊച്ചിയിൽ കഥാഗീതങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് അവരുടെ ഓർമ്മകളാകുന്ന കഥകൾ ഒരു കഥാരൂപത്തിൽ അയക്കാം. അതിന് യോജിച്ച 1985 വരെ റിലീസായ മലയാള ചിത്രങ്ങളിൽ നിന്നുള്ള 12 ഗാനങ്ങൾ കൂടി ചേർത്ത് കത്തുകൾ അയക്കുക. ഏറ്റവും നല്ല കഥയും യോജിച്ച ഗാനങ്ങളും ചേർത്ത് 10 കത്തുകളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ സ്വാഗതം കൊച്ചിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. കത്തുകൾ അയക്കേണ്ട വിലാസം: കഥാഗീതം കേരള സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇതിലേക്കാണ് അയക്കേണ്ടത്. ഇമെയിൽ വഴിയും ശ്രോതാക്കൾക്ക് നിങ്ങളുടെ കഥാഗീതങ്ങൾ അയക്കാം. fmrainbowinbox@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് മെയിലുകൾ അയക്കേണ്ടത്. കത്തുകളും മെയിലുകളും ലഭിക്കേണ്ട അവസാന തീയതി 12 ആഗസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ഇത്തവണത്തെ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം റെയിൻബോ FM കൊച്ചിയോടൊപ്പം. അപ്പൊ ശ്രോതാക്കളെ, നിങ്ങളുടെ ഓർമ്മകൾ കഥാരൂപത്തിൽ ഞങ്ങൾക്ക് എഴുതി അയക്കൂ. അത്തം മുതൽ തിരുവോണം വരെ സ്വാഗതം കൊച്ചിയുടെ സമയത്ത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാം. പ്രിയരെ, ഈ ഒരു പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കുന്ന ഫോണിൽ ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും തീർച്ചയായിട്ടും ആ ഒരു കത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 54 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി.

0: പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു.

0: ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള എപിജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100. WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും ദാ 29 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇടുക്കി സ്വദേശിനിയായ നിഷ തോമസ് തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളിലൂടെയുള്ള സ്വാഗതം കൊച്ചിയുടെ യാത്ര തുടരുകയാണ്. മുല്ലപ്പൂ എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന പാട്ടുകളാണ് പ്രിയപ്പെട്ട ശ്രോതാവ് നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത്. പാട്ടുകൾ തുടരുമ്പോൾ ഇനി ഏതാണ് ഗാനം എന്നായിരിക്കും എല്ലാവരും കാത്തിരിക്കുക. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനം എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾ അധികം കേട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് പുകഴേന്തിയുടെ സംഗീതം. ചിത്രം മുതലാളി.

പി ഭാസ്കരനും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കിയ ഗാനം, പാടുന്നത് യേശുദാസും പി സുശീലയും ചേർന്ന്, ചിത്രം മറ്റൊരു സീത. അനുരാഗം തളിരണിയുമ്പോൾ മുറ്റത്തും മനസ്സിലും മണിക്കിനാവിന്റെ പന്തലൊരുങ്ങി. വെറും പന്തലല്ല, മുല്ലപ്പൂമ്പന്തൽ.

വയലാർ ജി ദേവരാജൻ ടീം ഒരുക്കിയ ഈ ഗാനം പി സുശീല പാടുന്നു. ചിത്രം ഓമനക്കുട്ടൻ. കിണ്ണം നിറയെ കിളുന്തുമുല്ലപ്പൂവ് തരുമോ എന്നാണ് ചോദിക്കുന്നത്. പൂമാലക്കൊരുക്കാം, പൂജാമുറിയിലൊരുക്കാം, പൂ മെത്തവിരിക്കാം, പൂമണമേറ്റുകിടക്കാം, അമ്പമ്പോ. എന്തൊക്കെ സാധ്യതകളാണ് ഈ മുല്ലപ്പൂവിനുള്ളത്. ഇല്ലത്തമ്മയ്ക്ക് മുല്ലപ്പൂവാണ് ഏറെ ഇഷ്ടം. പറഞ്ഞു പറഞ്ഞു ഞാനും ഒരു ഇഷ്ടക്കാരനായി.

സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 47 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചോദ്യം കേൾക്കാത്തവർക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഉദ്ദേശ ആൻസർ തന്നെയാണോ എന്നൊക്കെ ഒരു സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു ചോദ്യം പറയുകയാണ്. കുറച്ച് സൂചനകളാണ് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ക്ലൂ, പ്രേം നസീറും വിജയശ്രീയും അടൂർ ഭാസിയും സംഘവും ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന ഒരു ഗാനമായാണ് ഇത് സിനിമയിൽ വന്നത്. പാടുന്നത് ഗായിക മാത്രമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, മഹാഭാരതവുമായി ബന്ധമുള്ള ഒരു പേരാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇനി മൂന്നാമത്തെ സൂചന, മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, ഇന്നത്തെ സ്വാഗതം കുശിയുടെ താരമായ മുല്ലപ്പൂ ഈ ഗാനത്തിന്റെ ആദ്യ വരിയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഗാനം ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലെ സ്വാഗതം കൊച്ചിയുടെ ആ ഒരു പോസ്റ്റിന് താഴെയായിട്ടാണ് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തേണ്ടത്. പി ഭാസ്കറിന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനം. ഇനി കേൾക്കാം ചിത്രം മത്സരം. മുല്ലപ്പൂവിന്റെ ഗുണഗണങ്ങൾ നമ്മൾ കുറെ പറഞ്ഞല്ലോ. ഇവിടെ നായകൻ നായികയുടെ സൗന്ദര്യം കണ്ട് മതി മറന്നു പാടുമ്പോൾ അടുത്തു നിൽക്കുന്ന ചിരിക്കുന്ന മുല്ലപ്പൂവ് പുള്ളി ആകെ കൺഫ്യൂഷനിലായി. ആർക്കാണ് സൗന്ദര്യം കൂടുതലെന്ന്? കാരണം നമ്മുടെ മുല്ലപ്പൂവ് സൗന്ദര്യവും സുഗന്ധവും നിറഞ്ഞ ഒന്നല്ലേ.

0: സമയം 7 മണിക്ക് 52 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ മുല്ലപ്പൂ മണമുള്ള പാട്ടുകളെല്ലാം നമുക്ക് എഴുതി അയച്ച് നല്ല പ്രിയപ്പെട്ട ശ്രോതാവ് നമ്മുടെ കൂടെ ചേരുകയാണ്. നിഷ തോമസ് ആണ് നമുക്ക് ആ ഇന്ന് ഗാനങ്ങളെല്ലാം എഴുതി അയച്ചത്. പ്രിയപ്പെട്ട ശ്രോതാവിന് നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്തുണ്ട് വിശേഷങ്ങൾ ഇടുക്കിയില്?
1: വിശേഷങ്ങളൊന്നുമില്ല, സുഖം.
0: സുഖം. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആ ഒരു സന്തോഷത്തിലിരിക്കാണ്.
1: അതെ.
0: ആ അവിടെ മുല്ലപ്പൂക്കില്ലേ? ഉണ്ടല്ലേ, എന്ത് ചോദ്യം ചോദിക്കണേ. അപ്പൊ എന്തായാലും ഈ പാട്ടുകൾ കേട്ടപ്പോഴേ എനിക്ക് ഉറപ്പായും മനസ്സിലായി ആ വീടിന് മുറ്റത്ത് നല്ല മണമുള്ള മുല്ലപ്പൂ ഉണ്ടെന്ന്. ഓക്കെ, വേറെ എന്താണ്, ജോലി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ
1: ജോലിയും കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെയാണ്.
0: ഓക്കെ, എന്തൊക്കെ കൃഷിയാണ് അവിടെ ഉള്ളത്?
1: ഏലമുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്.
0: എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ ശരിക്കും വീട് ഇവിടെ തന്നെയാണോ? ഇടുക്കി തന്നെയാണോ?
1: ഇടുക്കി വണ്ടമേട് ജില്ലയിലും വണ്ടമേട് പുറ്റിടിക്കടുത്ത്
0: അവിടെയാണല്ലേ. ഓക്കെ, അപ്പൊ ഈ ഏലം ഇപ്പൊ ചില ഇവിടെ നമ്മൾ പറയാറുണ്ട് പല ക്വാളിറ്റിയിലുള്ളതും വരുന്നൊക്കെ പറയാറുണ്ടേ. അപ്പൊ അത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അറിയാ?
1: അതെ, ഓരോ വോൾട്ട് ആയിട്ട് പറയും.
0: അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ?
1: മനസ്സിലാവുന്നത്.
0: അതിന്റെ സീസൺ എപ്പോഴാണ് ശരിക്കും?
1: ഇപ്പൊ സീസൺ സമയമാണ്.
0: ഓക്കെ,
1: അപ്പൊ അന്നേരം മഴ കുറവായതുകൊണ്ട് നേരത്തെ കാപിടുത്തം ഒക്കെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല.
0: അപ്പൊ ശരിക്കും ഈ മഴ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി കാപിടുത്തം കൂടുതൽ
1: കാപിടുത്തം ഉണ്ടാവുന്നത്. ഈ വർഷം മഴ തീർത്ത് കുറവാണ്.
0: അപ്പൊ മഴ കുറഞ്ഞാലും പ്രശ്നമാണ്,
1: അതെ,
0: കൂടിയാലും പ്രശ്നമാണ്.
1: കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്.
0: അപ്പൊ ഈ വർഷം മൊത്തത്തില് മഴ കുറവുള്ളതുകൊണ്ട് ഏലം കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് വിഷമത്തിലാണ് അവര്.
1: വിഷമത്തിലാണ്, അതെ.
0: ഓക്കെ, അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം ഈ മുല്ലപ്പൂ മണമുള്ള പാട്ടിലൊക്കെ എഴുതി അയച്ചതില്. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡ്, 2 പിള്ളേര്, മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു, ഇളയാള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയാണ് എന്നോട് സംസാരിക്കുന്നത് അല്ലേ? ശബ്ദം കേട്ടപ്പോ ഞാൻ അധികം പ്രായമില്ലാന്ന് വിചാരിച്ചത്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. കുറെ പേരിങ്ങനെ അഭിനന്ദനങ്ങളൊക്കെ എഴുതി അയക്കുന്നുണ്ട് ഈ മുല്ലപ്പൂ മണമുള്ള പാട്ടിലൊക്കെ അയച്ചതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഞാൻ നേരിട്ട് ഇതാ ഇപ്പൊ പറയണേ. അപ്പൊ എന്തായാലും ഹസ്ബൻഡിനോടും മക്കളോടൊക്കെ പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ ഇനിയും പാട്ടുകൾ കേട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കത്തുകൾ അയക്കാം. ഓക്കെ, ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും?
1: എല്ലാവർക്കും വേണ്ടി, മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട്.
1: അതെ, അതെ.
0: ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഇടുക്കി എന്നുള്ള എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേക്കുമ്പോഴേ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയും ഇതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു ഇതാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവേണേ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ റേഡിയോ ഓൺ ആക്കിയെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു എക്കോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ 7 മണി കഴിഞ്ഞ 55 മിനിറ്റും 28 സെക്കൻഡും ആയിരിക്കണം. നിഷ തോമസ് ആണ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇടുക്കിയിൽ നിന്നാണ് ഈ ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക്

ബാക്കി പാട്ടുകളിലേക്ക് പോയാലോ? ഭരണിക്കാവ് ശിവകുമാറിന്റെ രചനയ്ക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. അനുമോദനം എന്ന ചിത്രത്തിന് വേണ്ടി അമ്പിളി പാടുന്ന ഗാനം കേട്ടാലോ. മുല്ലപ്പൂവിന് അല്പം കുസൃതി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാട്ടോ. ശ്രോതാക്കളെ, ഇതാ നോക്കൂ, മുല്ലപ്പൂവിന്റെ മണവും കൊണ്ട് വരുന്ന കുളിർക്കാറ്റ് ഒരു കുസൃതിക്കാരനത്രേ. ഹൈറേഞ്ചിൽ തേയില കൊളുന്തുന്നുള്ളുന്ന യുവതികളുടെ പുറകെ പൂവാലനായി നടക്കുകയാണ് പുള്ളി. അത് കണ്ടറിഞ്ഞ നായികയ്ക്ക് സ്വന്തം കാമുകനെ കാണാൻ തിടുക്കമായി. ആ കാര്യം ചോദിക്കുന്നതും ആ മുല്ലപ്പൂ മണമുതിർക്കുന്ന കാറ്റിനോടാണ്.

പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ആർ കെ ശേഖർ ടീം ഒരുക്കിയ ഗാനമാണ് അടുത്തതായി വരുന്നത്. ഗായിക പി സുശീല. അന്തപുരത്തിലെ ചന്ദനക്കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന പൂമ്പൈതൽ. അവൻ ഇടയ്ക്കിടെ സ്വപ്നത്തിൽ ഒന്നിച്ചിരിക്കും, ചുണ്ടൊന്ന് കോട്ടി ചിണുങ്ങാൻ ശ്രമിക്കും. അടുത്ത് താലോലമാട്ടാൻ ഒരമ്മയുണ്ടല്ലോ. അവൻ്റെ ചിരിക്കുന്ന ചുണ്ടുകളുടെ ഓരം പറ്റി മുല്ലപ്പൂവ് രണ്ട് പല്ല് മുളച്ചു തുടങ്ങിയപ്പോൾ അമ്മയ്ക്കത് അരിമുല്ലപ്പൂവായി.

അഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും ചേർന്ന് പാടിയ ഒരു ഒപ്പന പാട്ടാണ് ഇനി വരുന്നത്. ശകുന്തള രാജേന്ദ്രൻ എഴുതിയ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയിരിക്കുന്നു. മുഞ്ചത്തിയായ പുതുപ്പെണ്ണ് സ്വർഗീയ സുഖത്തിന്റെ ഏഴാം ബഹറിലേക്ക് വരികയായി. അവൾക്കകമ്പടിയായി മുല്ലപ്പൂ മണം വീശുന്ന കൂട്ടുകാരികൾ, എവിടെയും മുല്ലപ്പൂ അപാരം അപാരം.

പ്രിയരെ, ശ്രോതാക്കൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് അജ്ഞാതവാസം ഈ ചിത്രത്തിലെ താഴമ്പൂ മുല്ലപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇതിന്റെ കൃത്യമായ ഉത്തരം ഏറ്റവും ആദ്യം ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് ഹീറോ സിനിമയുടെ പേരും ഗാനവും അയച്ചിട്ടുണ്ടായിരുന്നു എൻ കെ വിജയൻ സാറാണ്. കിഴക്കമ്പലത്തു നിന്നാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അനിയൻ മംഗലശ്ശേരി, സനൽ മേച്ചേരി, വെള്ളാങ്കല്ലൂർ ഇവരും തുടർന്ന് ഒത്തിരി പേരും ഇതിന്റെ കൃത്യമായ ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ ഉത്തരങ്ങൾ ആദ്യം തെറ്റി, പക്ഷേ പിന്നീട് കറക്റ്റ് ചെയ്തു. സേതുരാജ് വി, ജോസഫ്, അതുപോലെ തന്നെ സുദർശൻ പുറ്റുതറ, അതുപോലെ തന്നെ സൽമ ജമാലുദ്ദീൻ, എ പി സിൽവസ്റ്റർ, ജോജോ എടപ്പാട്, ബിന്ദു ദിലീപ്, മാഗി ജോർജ്, ബീനാരാജ് ആയിക്കാട്, അശോകൻ, നളിനി ഗോപാലൻ, ഉഷാ വാസുദേവൻ, ഗംഗാധരൻ കെ സി, ശോഭന പി മേനോൻ, ഐസക് ചാക്കോ, ജിഷ ജോൺസൺ, ദീപ സുരേഷ്, ജോസഫ് പി ഡി, ദീപ, അതുപോലെ തന്നെ വാസു എം എൽ, സുഭാഷ് പെരുമ്പളം, രാജീവ് നെച്ചിക്കാട്, വിൽസൺ ജോസഫ്, ഇവരും കൃത്യമായി ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. ഗാനങ്ങൾ ഇഷ്ടമായി എന്ന് പറഞ്ഞും ഒത്തിരി പേര് അയച്ചു. അതുപോലെ തന്നെ കുമാരി വിശ്വനാഥും കൃത്യമായി ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയരെ, ആ ഗാനത്തിലേക്ക്.

0: പ്രിയരെ, നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേവര കോന്തുരുത്തി സ്വദേശി ജാക്സൺ ജോസഫ് തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങൾ. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയരോടൊപ്പം ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ജലീൽ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഫേസ്ബുക്ക് പേജിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇനി 7:15 ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am VC Pramod. The headlines. Prime Minister Narendra Modi promises new law to tackle paper leaks. Today's cabinet meeting to come out with stricter measures to deal with the issue. Delhi High Court sets up special fast-track court for paper leak cases after PM Modi's announcement. Activist Sonam Wangchuk ends his 100

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: भारत अभियान
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। സ്വാസ്ഥ്യ ഏവം പരിവാർ കല്യാൺ മന്ത്രാലയ ദ്വാരാ ജൻഹിത് മേ ജാരി.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയരെ, ഇനി കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണ്. കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും 30 സെപ്റ്റംബർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491-250-2835. ഈ നമ്പറിൽ ആണ് ബന്ധപ്പെടേണ്ടത്. സർക്കാർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം റിസോഴ്സ് ടീച്ചേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിന് ജൂലൈ 28 നടത്താനിരുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂ ജൂലൈ 31 രാവിലെ 10 മണിക്ക് പാലക്കാട് ശിക്ഷക് സദനിൽ നടത്തും എന്നൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്.

0: भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
2: എടീ ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എ.
5: സൂര്യഘർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സമയം 8:42 ദാ 14 സെക്കൻഡ് മാറിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ദാ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സവാരി ടൈമിലേക്ക്. ഇന്ന് ജൂലൈ 24 ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ലോക മസ്തിഷ്ക ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് വീണ്ടും പറയേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സവാരി ടൈം ആരംഭിക്കാമെന്ന് കരുതുന്നു. ഇന്ന് ജൂലൈ 24 ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ, ആ ഒരു പേരിൽ തന്നെയുണ്ടല്ലേ എന്തായിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, അത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ സ്വന്തം ആരോഗ്യത്തിനും മനസ്സിനും സന്തോഷത്തിനും സമയം കണ്ടെത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ എന്ന് പറയുന്നത്. സെൽഫ് കെയർ എന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, സമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കുറച്ച് സമയം വിശ്രമിക്കുക, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക, മനസ്സിന് ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക, ഇതെല്ലാം തന്നെ ഒരു സെൽഫ് കെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരോഗ്യകരമായ ശരീരവും സന്തോഷമുള്ള മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് അതാണ്, ഈ ഒരു വാക്കെന്ന് പറയുന്നത്. അതായത് ആരോഗ്യകരമായ ശരീരവും സന്തോഷമുള്ള മനസ്സും, ഇത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സമ്പത്തിന് ഉടമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു ചെറിയൊരു കാര്യം കൂടി ചെയ്താലോ, എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇനിയെങ്കിലും മാറ്റിവെക്കും, ആ ഒരു പ്രതിജ്ഞ നമുക്ക് ഇന്നത്തെ ദിവസം എടുക്കാം. നല്ല ചിന്തയോടെ കുറെ നല്ല പാട്ടുകളോടെ നമ്മുടെ യാത്ര ദാ ഇവിടെ ആരംഭിക്കുകയാണ് സവാരി ടൈമുമായി. പ്രിയരോടൊപ്പം കൂടെയുള്ളത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ദോസ്. മൈ നെയിം ഈസ് ജലീൽ.

സമയം 8 മണി കഴിഞ്ഞ 48 മിനിറ്റ് 18 സെക്കൻഡും ആയിരിക്കും. രാവിലെ തന്നെ കുറച്ച് റൊമാൻറ്റിക് ആയാലോന്നൊരു തോന്നിയതല്ലേ. അപ്പൊ ഇന്ന് രാവിലെ മുല്ലപ്പൂ മണമുള്ള കുറെ നല്ല പാട്ടുകളൊക്കെ കേട്ടതാ നമ്മൾ തിരിച്ച് സവാരി ടൈമിലൂടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484 242 8101 എന്ന നമ്പറിലേക്ക് ഇനി വിളിച്ചു കിട്ടാത്തവരൊക്കെയാണ് പെട്ടെന്ന് തന്നെ രാവിലെ ആദ്യം തന്നെ വിളിക്കാനായിട്ട് ശ്രമിച്ചുള്ളൂ. നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ആദ്യമാണെങ്കിൽ പെട്ടെന്ന് കോൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ യാത്രയിലാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്നെ വിളിച്ചോളൂ. 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വിളിക്കരുത്. വാഹനം സൈഡിലേക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിന്നിട്ട് വേണം ഒതുക്കി പാർക്ക് ചെയ്തിട്ട് വേണം വിളിക്കാം എന്ന് കൂടി ഓർമ്മിപ്പിക്കണം. ഇനി ചിലപ്പം നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും വിളിക്കാം, നിങ്ങളുടെ ആ ഒരു യാത്രാവിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഒപ്പം നല്ലൊരു പാട്ട് രാവിലെ ഈ ഒരു യാത്രയിൽ കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്കൊരു പാട്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വിളിക്കേണ്ട നമ്പർ ഞാൻ വീണ്ടും പറയാണ്, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ചില സിനിമകൾ ചില സിനിമകളുടെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നാറുണ്ടല്ലേ. ആസിഫ് അലി നായകനായിട്ട് അഭിനയിച്ച അതുപോലൊരു സിനിമയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായത്. അതായത് 2019 കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 2019 റിലീസായ ഒരു മൂവിയാണ്. ആ ഒരു സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു സിനിമയുടെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആസിഫ് അലി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് എപ്പോഴും വൈഫ് ചോദിക്കും ഇന്ന് ഏത് സിനിമയുടെ ഷൂട്ടിനാണ് പോകുന്നത്. നമുക്ക് ആൾക്കറിയാം ഇത് ഏതാണ് സിനിമ എന്ന്. പക്ഷെ ആസിഫിനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെപ്പോഴും ചോദിക്കും. അപ്പോൾ ആസിഫ് പറയുന്ന ആ സിനിമയുടെ പേരാണ് കെട്ടിയോളാണ് എന്റെ മാലാഖ. ആ ഒരു മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവുകയാണ്, വില്യം ഫ്രാൻസിസിന്റെ കോമ്പോസിഷൻ. വില്യം ഫ്രാൻസിസ് തന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് അദ്ദേഹം തന്നെ പാടുന്ന ഒരു പാട്ടാണ്. ഒരു ആഘോഷ വൈബുകൾ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വൈബിലുള്ള ഒരു പാട്ടാണ്.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. 8 മണിക്ക് 54 മിനിറ്റും താ 44 സെക്കൻഡും ആയിരിക്കും. എന്നാലും സവാരി ടൈമിൽ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ യാത്രയിൽ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ചേട്ടാ, അവിടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു ആള്, പക്ഷെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് പോകുമെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ഇല്ല, എനിക്ക് തോന്നുന്നു ആൾ എന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഞാൻ വീണ്ടും പറയുകയാണ്, 0484242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ തൃക്കാരിയൂർ നിന്നാണ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്രയിൽ എനിക്കൊരു പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ആളോട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ യാത്രയിലായിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. യെസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കെട്ടിയോളാണ് എൻ്റെ മാലകന്ന മൂവിൽ നല്ലൊരു പാട്ട് കേട്ടു. എനിക്കൊന്നധികം നമ്മൾ ഈ പ്ലേ ചെയ്യാത്തൊരു പാട്ടാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പാട്ട് എന്ന് പറയുമ്പോൾ, ഇളയരാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കില്ല, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വരാം. പക്ഷേ മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് മാത്രമല്ല, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് കെ എസ് ചിത്രയും സംഘവും ചേർന്ന് പാടിയ ഒരു fast rocking song.

0: യെസ്, കുറേ പേരുടെയൊക്കെ മനസ്സിലേക്ക് അല്ലേ കുറെ നല്ല ഓർമ്മകളൊക്കെ കൊണ്ടുവന്ന പാട്ടായിരിക്കും. യെസ്, 9 മണി കഴിഞ്ഞ 1 മിനിറ്റും കൃത്യമായിട്ട് പറഞ്ഞു. ഇതാ 9 സെക്കൻഡും ആയിരിക്കും ഇത്. സവാരി ടൈം ആണ്, കൂടെയുള്ളത് ആർ ജെ ജലീൽ. യെസ്, യാത്രയിലായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ

0: നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് മഹാദേവൻ എന്നാണ്.
0: മഹാദേവൻ ചേട്ടൻ, എവിടെ നിന്ന് വിളിക്കണേ?
1: ഞാനിപ്പൊ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: എറണാകുളത്ത്? അപ്പൊ ഇപ്പോ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണോ?
1: അതെ അതെ അതെ.
0: ഓക്കേ, അപ്പൊ എവിടെയാ വർക്ക് ചെയ്യണേ?
1: ഞാൻ മൂവാറ്റുപുഴ സൈഡിലാണ്, ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ബാങ്കിലാണ്? ഓക്കേ, അപ്പൊ എറണാകുളത്ത് നിന്ന് ഡെയിലി മൂവാറ്റുപുഴക്ക് പോവോ യാത്ര?
1: അതെ അതെ അതെ.
0: ഓക്കേ, അപ്പൊ എത്ര സമയം എടുക്കും ഇവിടുന്ന് അവിടെ എത്താനായിട്ട്?
1: ഒരു ഒന്നര മണിക്കൂർ.
0: ഒന്നര ടു രണ്ട്. ഈ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധാരണ ട്രാഫിക്കിൽ പെടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്?
1: ഒന്ന് നമ്മുടെ പനമ്പള്ളി നഗർ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ, രണ്ട് വൈറ്റില, മൂന്ന് വടക്കേക്കോട്ട, നാല് ഇരുമ്പനം.
0: ഓക്കെ, ഈ നാല് സ്ഥലങ്ങൾ കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല.
1: പിന്നെ കുഴപ്പമില്ല അത്ര, പിന്നെ പുത്തൻകുരിശ്.
0: ഓക്കെ, അപ്പൊ അഞ്ചാം സ്ഥലം. അപ്പൊ ഈ അഞ്ച് സ്ഥലങ്ങളാണ് കൂടുതലും സാധാരണഗതിയിൽ ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങള്.
1: അതെ, ഈ ബ്ലോക്ക് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് അതിന് അനുഭവിക്കാനുള്ള യോഗ്യമില്ല, അതാണ്.
0: ഓക്കെ, ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി യാത്ര?
1: ഇപ്പത് ഇരുമ്പനം.
0: ഇരുമ്പനം? ഓക്കെ, അപ്പൊ നമ്മുടെ തൊട്ടടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അവിടെ നിന്ന് വാഹനം, അവിടെ നിന്ന് വാഹനം ഒന്ന് ലെഫ്റ്റ് തിരിച്ച് കുറച്ച് പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ബാങ്കിലെ ജോലിക്ക് എങ്ങനെ പോണു?
1: ജോലി തിരക്കാണ്.
0: എന്തായിട്ടാണ്, എന്ത് പോസ്റ്റിലാണ് ഇപ്പോ?
1: ഞാനിപ്പോ ഡെപ്യൂട്ടി മാനേജർ.
0: ആഹാ, മാനേജറൊക്കെ ആകുമ്പോ പിന്നെ വലിയ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, സത്യം പറയാലോ. ഞാൻ എപ്പോഴും പ്രോഗ്രാമിൽ മുമ്പും പറയാറുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്റെ പണ്ടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു. അവിടെ ജോലി കിട്ടുന്നത് എന്റെ ഭയങ്കര ഡ്രീമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. മീൻസ് നമുക്ക് ഇപ്പൊ ഒരു ലോൺ വേണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, നമുക്ക് നമ്മൾ വിചാരിക്കും പോലെ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മള് നേരത്തേക്ക് നമ്മൾ കൂടുതൽ ഈ ബാങ്കിങ് എന്ന് പറയുന്ന നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്നത് ഈ കാഷ്യർ, അതായത് ഈ പൈസ, അതാണല്ലോ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരാം. പക്ഷെ അത് മാത്രമല്ലല്ലോ. ഓക്കെ, എന്നിട്ട് എങ്ങനെയുണ്ട്
1: ഈ ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള സാധനം പണമാണ്, ആ പണം കൈകാര്യം ചെയ്യുന്ന ബാങ്കാണ്.
0: അതെ അതെ, അപ്പൊ പണം കണ്ട് മടുത്ത ആളുകളാണ്.
1: അതെ അതെ.
0: ഓക്കെ, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കൂടുതലും ഈ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട്, അപ്പൊ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ കയ്യിൽ പൈസ വെക്കുന്നത് വളരെ കുറവാണ്.
1: അത് വളരെ കുറവാണ്, കറക്റ്റ്.
0: എങ്ങനെയാണ് അവിടെ ഈ പല,
1: ഓക്കെ, എന്നാലും ബാങ്കിങ് ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.
0: ഓക്കെ, ഇപ്പോഴും
1: നമുക്കിപ്പോ ഓൺലൈൻ ട്രാൻസാക്ഷൻ തന്നെ വാട്സ്ആപ്പ് ബാങ്കിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. വാട്സ്ആപ്പ് ബാങ്കിങ്ങിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഒന്നും നടക്കത്തില്ല, പക്ഷെ വ്യൂ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും പറ്റും. നമുക്ക് ഒരു മൈക്രോ സെക്കൻഡിൽ വാട്സ്ആപ്പിൽ ലോഗിൻ ചെയ്യേണ്ട, പാസ്വേഡ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് 9022690226 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്, വാട്സ്ആപ്പിലേക്ക് ഹൈ എന്ന് നമ്മളുടെ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്, സ്റ്റേറ്റ്മെന്റ്, എടിഎം കാർഡിന്റെ ട്രാൻസാക്ഷൻസ്, എടിഎം കാർഡിന്റെ കാര്യങ്ങള്, ചെക്ക് ബുക്ക്സ്, എല്ലാ കാര്യങ്ങളും ഒരു മൈക്രോ സെക്കൻഡിലൂടെ അറിയാൻ പറ്റും.
0: പക്ഷെ എനിക്ക് തോന്നുന്നു പലരും അതെ, ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ വീക്കില് എനിക്ക് പെട്ടെന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 1000 rupees പോയി. അപ്പൊ ഞാനിത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ചെയ്തത് സമയത്ത് വെച്ചാൽ വാട്സപ്പില് ഈ പറഞ്ഞ രീതിയിൽ ഒരു മെസ്സേജ്, അപ്പൊ അവിടെ ഒരു പേഴ്സൺ വന്നു, അപ്പൊ അവരായിട്ട് നമ്മുടെ ബാക്കി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ അത് എന്താണെന്ന് പറഞ്ഞു, എടിഎമ്മിന്റെ ആനുവൽ ചാർജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എമൗണ്ട് ഡെബിറ്റ് ആകുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നുമല്ലോ. അപ്പോ ഇപ്പൊ പറഞ്ഞത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയ കാര്യമാണ്, കാരണം വാട്സപ്പിൽ നമ്മൾ പല കാര്യങ്ങൾക്കും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാങ്കിങ് കാര്യത്തിനും വാട്സപ്പിൽ പല ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ പലർക്കും അത് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.
1: അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 9022690226 ഈ നമ്പറിൽ
0: എല്ലാ ബാങ്കിന്റെയും സെയിം നമ്പർ
1: മാത്രം വാട്സപ്പിലൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരും. ആ OTP എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ്, മിനി സ്റ്റേറ്റ്മെന്റ്, ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, മോർ സർവീസസ്, പിന്നെ ചെക്ക് ബുക്ക് സർവീസസ്, എടിഎം കാർഡ് സർവീസസ്, എല്ലാം കിട്ടും നമുക്ക്.
0: പക്ഷെ എന്താ പ്രശ്നം?

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. മഹാദേവൻ സാറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കോളറായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മളിങ്ങനെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിയുക. അപ്പോൾ ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ആരുടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പരിഗണനയിൽ ഉൾപ്പെടുത്തും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. യെസ്, അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്തൊരു കോളർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ ശൈലജ ബാബു, എടയാർ കളമശ്ശേരിയിൽ നിന്ന്.
0: ഓക്കെ ശൈലജ ബാബു, എടയാർ കളമശ്ശേരിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: പിന്നെ
0: സുഖം?
1: സുഖമാണ്. അമ്പലത്തിലൊക്കെ പോയി വന്ന്
0: ഇപ്പൊ എങ്ങോട്ടാ യാത്ര?
1: ക്ലിനിക്കിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ആഹാ, ക്ലിനിക്കിൽ എന്താണ് വർക്ക്? എന്താണ്
1: അവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ? ഞാൻ ഡോക്ടറെ സഹായിക്കും.
0: ആഹാ, അപ്പൊ ഒരു കൊച്ചു ഡോക്ടറാണ്. ഡോക്ടറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കും പല കാര്യങ്ങളും. അപ്പൊ അതേ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പാടില്ലേ? ഏറ്റവും വലിയ
1: ഡോക്ടർ പറയണത് എന്താ വെച്ചാൽ മനസ്സിലാക്കി, അത് നമ്മൾ ഇവിടെ വന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും, നമ്മളെല്ലാം, ഞാൻ പിന്നെ എല്ലാ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആളാണ്.
0: ഓക്കെ, പല്ലുകളുടെ സംരക്ഷണത്തിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് രണ്ടു വാക്ക് പറഞ്ഞു.
1: അതിപ്പോ പല്ലിന്റെ എന്ന് പറയണ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് കൊടുക്കണതിലൊക്കെ തന്നെയാണ്. അധികം ശക്തിയായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ബലം പിടിച്ച് പല്ല് തേക്കരുത്. ബ്ലഡൊക്കെ വരാൻ സാധ്യതയുണ്ടല്ല. പിന്നെ നല്ലപോലെ സംരക്ഷിക്കണം. പിന്നെ രാത്രി ഇപ്പൊ നമ്മള് മൂന്ന് പ്രാവശ്യം എങ്ങനെയും ക്ലീൻ ചെയ്യണം. സ്പെഷ്യലി ആയിട്ട് നമ്മള് രാത്രിയിലാണ് ശരിക്കും ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം.
1: ബ്രഷ് ചെയ്യണം. രാത്രിക്ക് ശരിക്കും നമ്മൾ ബ്രഷ് ചെയ്യണോന്നാണ് പറയുന്നത്.
0: എനിക്ക് തോന്നുന്നു നമ്മളെ ആളുകൾ കൂടുതലും രാവിലെയാണ് എല്ലാവരും നിർബന്ധമായി, അല്ലെങ്കിൽ അവരൊരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്യാറ്. പക്ഷെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു അധികം പേരും അങ്ങനെ ശീലമല്ല എന്ന് തോന്നുന്നു. അല്ലെ?
1: അല്ല അല്ല അല്ല അല്ല അല്ല, അത് മിക്ക പേഷ്യന്റും അവിടെ വരുമ്പോ അങ്ങനെയാണ്.
0: അങ്ങനെയാണ് കേൾക്കാറല്ലേ. നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറയുന്നത് പല്ലുവേദനയാണ്.

0: ശല്യവേദനയാണ്. അയ്യോ,
1: കാരണം
0: അത് തിരി വരും.
1: അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല.
0: അത് തന്നെ, അവിടെ വന്ന് കാണിക്കണം എന്ന് കഴിഞ്ഞല്ലേ. ഓ, നമുക്ക് വാക്കൊക്കെ വെച്ചേക്കണോണ്ട് ചില നിങ്ങൾ വന്ന് കിടന്ന് ചിലപ്പോ തിരി വരും. ചിലപ്പോ കാണുമ്പോ കാര്യത്തിൽ അത്രയും വേദനയാണ്
1: അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരങ്ങനെ കാണി. പക്ഷെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ അറിയാതെ നമ്മളങ്ങനെ തോന്നും. പക്ഷെ നമ്മളത് ഇല്ല, പുറത്ത് കാണിക്കാത്ത രീതിയിൽ നിക്കും അല്ലേ.
0: അത് തന്നെ എനിക്കതുമല്ലേ. പക്ഷെ അത് ആ ഡോക്ടർ നല്ല ഇതായിട്ട് നല്ല അത് എന്താ ഡോക്ടറുടെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും പാവൻ ഡോക്ടർമാരാണ് അവര്. എല്ലാവരും അത് വന്ന ഡോക്ടർമാരെല്ലാവരും കിൻഡറിന്ന് വന്നിട്ടുണ്ട്, ലക്ഷ്മിന്ന് വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്ന ഡോക്ടർ നമ്മളോടും നല്ലതാണ്, വന്ന പേഷ്യന്റുമാരോടും നല്ലതാണ്. ഡോക്ടർ കരൂര് മൈദന്തസ്റ്റി ഇരിക്കുന്ന ആദിൽ ആദിൽ ഖാദർ എന്ന് പറയും.
1: ആ
0: ഡോക്ടറുടെ കീഴിലെ ഭാര്യ ലക്ഷ്മി ആ ഡോക്ടറുടെ കീഴിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോ
0: ഇത്രയായിട്ട് നമ്മളവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നു.
1: ഇപ്പൊ എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: ഞാനിപ്പോ കൂടി വന്ന ഒരു 10-17 വർഷത്തോളം.
1: ഓ, കൂടി വന്ന ഇച്ചിരി നിസ്സാരം 17 വർഷം അല്ലേ.
0: 50 രൂപ അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നല്ലോ അന്നൊക്കെ.
1: 17 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു കാലയളവല്ലേ, നിസ്സാരമല്ലോ.
0: 55 വയസ്സായി. അതിന്റെ രീതിയിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്.
1: പ്രായമൊക്കെ ഇങ്ങനെ പറയല്ലേ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പ്രായം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? ഇന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മളെ മറന്നു പോകാറുണ്ട്. അപ്പോ ശൈലജ ചേച്ചി എങ്ങനെയാണ് ചെയ്യുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറൊന്ന് പറഞ്ഞു.
0: സന്തോഷം, ഞാൻ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ദിനചര്യകൾ പോയി ചെയ്ത് 8:30 വരെ എന്റെ പണി കഴിയും. പിന്നെ ബാക്കി പുറത്തുള്ള പണികൾ ചെയ്യും. അത് കഴിയുമ്പോ 9 മണിയാകുമ്പോ എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ ഡോക്ടർമാരെന്നോടൊന്നും പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാലോ, അത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അവരുടെ ഇത് കേൾക്കുമ്പോ നമുക്കൊരു മടുപ്പ് വരും ജോലി. അതൊന്നും ഇല്ലാതെയാണ് ഇന്ന് ഞാൻ ഈ നേരം വരെ അവിടെ എത്തിയേക്കുന്നത്. ഒരു പേഷ്യന്റ് വന്ന് അവരെ കെയർ ചെയ്യേണ്ടത്, അതുപോലെ എന്റെ കുടുംബത്തിനും അങ്ങനെയല്ല. അങ്ങനെയാണ് എന്റെ ജീവിത സന്തോഷത്തോടുകൂടി എന്ന് പറഞ്ഞാൽ. അത്ര വെച്ചാൽ നമ്മൾ വേറെ ഒരു ഇതിന് നിക്കണില്ലല്ലേ. എല്ലാവരും സന്തോഷിച്ചിരിക്കുക, എന്റെ എല്ലാവരും.
1: എന്നാലും കൂടുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മനസ്സിന് സന്തോഷം നൽകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, പാട്ട് കേൾക്കാം?
0: അത് പാട്ടേ ഉള്ളൂ,
1: പാട്ടാണ് ജീവൻ.
0: എനിക്ക് എന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ വാർഡിൽ 10 പേരെ ഈ റേഡിയോയുടെ ഇതിൽ എന്നോട് സെലക്ട് ചെയ്തു.
1: റേഡിയോ എന്തായിട്ട്?
0: അതായത് ഇങ്ങനെ നിങ്ങളുടെ ഈ ചാനലിലെ പരിപാടികൾ പറയാനും എത്ര സമയം ഇങ്ങനെയൊക്കെ പറയുമല്ല, ഏത് സമയത്ത് ഏത് പരിപാടി. അത് പിന്നെ കൊച്ചി എഫും കേൾക്കും കേട്ടോ, വെള്ളിത്തിരിയൊക്കെ അതും കേൾക്കും. പിന്നെ അപ്പൊ നിങ്ങളുടെ സമയങ്ങൾ, നിങ്ങളുടെ റേഡിയോയിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വന്നി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ സമയങ്ങളും ഇതിൽ 10 പേരെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് സെലക്ട് ചെയ്തേലെ എന്നെ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ എനിക്ക് സുരേഷ് കാഞ്ഞിരൊക്കെ ഉണ്ടും. പിന്നെ ആ സാറിന് ഈ മറ്റേ എന്താണ് ലൗലി മാഡത്തെ കാണണമെന്ന് ആഗ്രഹം, എന്നെ ഫോട്ടോ കാണിച്ചു തന്നെ അവിടെ
1: നിന്ന്.
0: അപ്പൊ അതിന് 10 പേര് സെലക്ട് ചെയ്ത് എല്ലാണതിന്. അവരിവിടെ ഇന്റർവ്യൂ ഒക്കെ നടത്താൻ വന്നു.
1: അപ്പൊ ഞാൻ
0: 10 വയസ്സ് തുടങ്ങി ഈ നേരം വരെ എന്റെ റേഡിയോ 3-4 റേഡിയോ ഉണ്ട് എനിക്ക്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരാളെ തന്നെയാണ് എനിക്ക് സംസാരിക്കാനായിട്ട് കിട്ടിയത്. അപ്പൊ എന്തായാലും ഞാൻ സുരേഷേട്ടനോട് പ്രത്യേക അന്വേഷണം ഉറപ്പായും ഉറപ്പായും പറയൂ കേട്ടോ. കേൾക്കുന്നുണ്ടോ? മിക്കവാറും കേൾക്കുന്നുണ്ടോ? ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കുന്ന നമുക്ക് പ്രോഗ്രാമിലൂടെ?
0: ചിത്രത്തിലെ പാട്ട്.
1: ഓ, ഞാൻ വിചാരിച്ചു ബാക്കി കൂടെ അവിടെ പാടിത്തരുമെന്ന്. ആ രണ്ടുപേരും നിർത്തി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. ഒത്തിരി സന്തോഷം. അപ്പൊ ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പാറി പറന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
0: മനസ്സിന് സന്തോഷം, സങ്കടങ്ങളൊന്നും എങ്ങനെ കേൾക്കാറും ഇല്ല, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല.
1: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും എപ്പോഴും
0: ഇവിടെ ഒരേ ദിവസം പോയിക്കൊണ്ടിരിക്കും.
1: ഓക്കെ, അപ്പൊ എപ്പോഴും ഈ ഒരു സന്തോഷം നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അതാ പാട്ട് വരുന്നുണ്ട്, സന്തോഷത്തോടുകൂടി ഞാൻ ആ പാട്ട് വെച്ചിരുന്നു. അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും ഇതുപോലെ.
0: ഞാനെപ്പോഴും ഹാപ്പിയാണ്.
1: സെറ്റ്.

0: കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജി ജലീൽ. 9 മണി കഴിഞ്ഞ് 26 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കും. ചിലരോട് നമ്മളിങ്ങനെ സംസാരിച്ച് പോണ സമയത്തുണ്ടല്ലോ, ഇങ്ങനെ സമയം പോണേ അറിയില്ല. പലപ്പോഴും അവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ എങ്ങനെ കോള് കട്ട് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് ചില സമയത്ത് ഇനി കോളിങ്ങനെ ഒത്തിരി സമയം ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതുമല്ല, ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ റേഡിയോയിലേക്ക് വിളിക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതലും. അപ്പം എന്തായാലും കേൾക്കുന്ന നിങ്ങളും യാത്രയിലാണെങ്കിൽ ഉറപ്പായും വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 10 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, യെസ്, നമസ്കാരം. ഇത് ആരാണ്?
1: ഞാൻ സിന്ധു,
0: തേവര. തേവര ഫെറിയിലുള്ള ചേച്ചിയാണ്.
1: ആ
0: ഓക്കെ, ഞാൻ ഓർക്കുന്നു നമ്മള് നേരത്തെ തേവര ഫെറിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ. ഇന്നിപ്പോ എങ്ങോട്ടാണ് യാത്ര?
1: ഇന്ന് യാത്ര കഴിഞ്ഞ് എത്തിയുള്ളൂ. കുട്ടീനെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നത്.
0: എവിടെയാണ്? തൊട്ടടുത്ത് തന്നെയാണോ?
1: നെട്ടൂര്.
0: അപ്പൊ എങ്ങനെയാണ് പോകുന്നത്?
1: കാറിൽ പോകും.
0: കാറിൽ കൊണ്ടാക്കി എല്ലാ ദിവസവും കൊണ്ടാക്കോ?
1: എല്ലാ ദിവസവും ഇടയ്ക്ക്. ഹസ്ബൻഡാണ് സ്ഥിരം കൊണ്ടാക്കണത്. മോൾക്കും മോളുടെ ഹസ്ബൻഡിനും പറ്റില്ല രാവിലെ ആക്കാനായിട്ട്.

0: കഴിഞ്ഞിട്ടേ. അപ്പോ എന്റെ ഹസ്ബൻഡാണ് കൊണ്ടാക്കുന്നത്.
1: ഓക്കെ,
0: എനിക്ക് നേരം കുറവുള്ളപ്പോഴും ഞാൻ കൊണ്ടാക്കും.
1: അപ്പൊ എങ്ങനെ ചേച്ചി, ഡ്രൈവ് ചെയ്യോ?
0: ആ, ഡ്രൈവ് ചെയ്യും.
1: ആഹാ, അടിപൊളി. എത്രാമത്തെ വയസ്സിലാണ് കാറൊക്കെ ഓടിക്കാൻ പഠിച്ചത്?
0: കാർ ഓടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു 10 വർഷമായിട്ടുള്ളു.
1: 10 വർഷമായിട്ടുള്ളു. സാഹചര്യങ്ങൾ കൊണ്ട് ഡ്രൈവർ ആയ ആളാണോ?
0: അല്ല, ഞാൻ ചെറുതിൽ തന്നെ സ്കൂട്ടർ ഓടിക്കുവായിരുന്നു.
1: ആ,
0: ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോ തുടങ്ങിയ സ്കൂട്ടർ ഓടിക്കുവായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞ വൈപ്പൻകരയിൽ ഫസ്റ്റ് ടൂ വീലർ ഓടിച്ച ലേഡി എന്ന് പറഞ്ഞ
1: തന്നെയാ. അപ്പൊ ടൂ വീലർ ഓടിച്ചതിന് ശേഷം ഈ കാർ ഓടിക്കാൻ പഠിച്ചെന്ന് വൈകിപ്പോയോ?
0: ആ, കുറച്ച് ലേറ്റ് ആയി.
1: ആ, ഓക്കെ. അതേം ചോദിച്ചാ, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചാണോ അല്ലെങ്കിൽ?
0: ഇഷ്ടം കൊണ്ട് പഠിച്ചതാ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുതിൽ തുടങ്ങി ഇഷ്ടമായിരുന്നു കാർ ഓടിക്കണം. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങള്
1: അപ്പോ ഈ മോളൊക്കെ ഫ്രണ്ടിൽ ഇരുത്തി പതിയെ. ഇപ്പൊ മഴയുണ്ട്? ഇന്ന് ഇപ്പൊ മഴയുണ്ടായിരുന്നോ?
0: ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ
1: മഴ. മഴയൊന്നുമില്ല, വെയിലാണല്ലേ. ഓക്കെ, എനിക്ക് ഇതിനകത്തായതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ടേ ചോദിച്ചു.
0: ഓക്കെ, രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പില്ല.
1: അപ്പൊ മഴയത്ത് ഡ്രൈവ് ചെയ്യൽ ഇച്ചിരി പ്രശ്നമല്ലേ?
0: അല്ല, മഴയത്ത് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം.
1: ഇഷ്ടം,
0: ചെറിയ പാട്ടൊക്കെ വെച്ച് കേട്ട് ഇങ്ങനെ മഴയത്ത് പോവാനാണ് കൂടുതൽ ഇഷ്ടം.
1: നല്ല ട്രാഫിക് ബ്ലോക്കും കൂടി ഉണ്ടെങ്കിലോ?
0: ആ, ബ്ലോക്കും കൂടി ഉണ്ടെങ്കിൽ പതുക്കെ പോയാൽ മതി.
1: അതാവുമ്പോ ഇങ്ങനെ സ്പീഡിൽ പോവാതെ ഇങ്ങനെ പതിയെ പതിയെ
0: പോയി. ഒത്തിരി പാട്ടുകളുടെ ശേഖരം തന്നെയുണ്ട്, അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പതുക്കെ പോവാം.
1: ഓക്കെ, അപ്പൊ ഈ പാട്ടൊക്കെ പ്ലേ ചെയ്യുമ്പോ മറ്റേ കുഞ്ഞുമോളൊന്നും പറയില്ലേ?
0: എല്ലാവരും ഇഷ്ടമാണ്, മോന.
1: ആ, മോനാണ്. അപ്പൊ അതിനും ഈ പാട്ടൊക്കെ ഇഷ്ടമാണ്, പിന്നെ കുഴപ്പമില്ല.
0: ഇല്ല, എന്റെ ബർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന്.
1: ആഹാ, അടിപൊളി. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലേ?
0: ആ, സെലിബ്രേറ്റ് ചെയ്തു.
1: ഓക്കെ, എങ്ങനെയായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത്? ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തു?

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. യെസ്, നമ്മൾ യാത്രയിൽ പല ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും പല ആളുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്തായാലും എന്നോട് സംസാരിച്ച സമയത്ത് ഓക്കെ ആയിരുന്നു. നമുക്ക് ആളോട് നേരിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. മാ ഇവിടെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ട്രെയിനിലെ യാത്ര ചെയ്യുന്നോണ്ട് ഇനി കട്ടായി പോകുന്ന എനിക്കൊരു സംശയം, അതാണ് ചോദിച്ചത്.
1: ഇല്ല, ഞാൻ നമ്മള് കോഴിക്കോട് എത്തി. പിന്നെ റേഞ്ച് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്.
0: ഞാൻ
1: ബി എസ് എന്റെ സിമ്മാണ് യൂസ് എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ എയർടെല്ലിന്റെ ആയതുകൊണ്ട് മിക്കവാറും റേഞ്ച് ഓൺ ദ വേ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്.
0: ഓക്കെ, ഇപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാന് പയ്യന്നൂര്.
0: പയ്യന്നൂര്
1: കണ്ണൂര്, അപ്പുറം പയ്യന്നൂരാണ്. പെണ്ണ് അവിടെയാണ് ഉള്ളത്. അപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒറ്റപ്പാലത്താണ് വീട്.
0: അപ്പൊ ഒറ്റപ്പാലത്ത് നിന്ന് പയ്യന്നൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്
0: ഇപ്പൊ കോഴിക്കോട് എത്തി. ഓക്കെ, അപ്പൊ എപ്പോഴാണ് അവിടെ എത്തുന്ന സമയം? എപ്പോഴാണ്? 11 മണിക്ക്?
1: 11:30 റൈറ്റ് ടൈം. അത് 10 മിനിറ്റ് ഒക്കെ എപ്പോഴും ഡിലേ വരും.
0: ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പോകാൻ കാരണം?
1: അത് അച്ഛനെ കുറെ മീറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ബാങ്കിന്റെ ATM കാർഡ് അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ്സ് അത് അച്ഛനെ കൊടുക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ ATM കാർഡ് ലോസ് മിസ്സായി പോയിരുന്നത്. അപ്പൊ അതിന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അച്ഛനെ അങ്ങോട്ട് എത്തിച്ച് കൊടുക്കണം.
0: ഓക്കെ, അപ്പൊ ഇന്ന് എപ്പോഴാ തിരിച്ച്? എപ്പോഴാ പോരുന്നേ?
1: തിരിച്ച് അവിടുന്ന് 12:30 ഇങ്ങോട്ട് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് തിരിച്ചു പോയി.
0: അപ്പൊ പെട്ടെന്ന് പോരൂലോ.
1: ആ പെട്ടെന്ന് പോരാ, അതിനുള്ള ഒരു ടൈമേ കിട്ടുള്ളൂ.

0: ഓക്കെ. അപ്പോ എന്തായാലും ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം വെച്ചാല് മറ്റുള്ള യാത്ര പോലെ അല്ലല്ലോ. ആഹാ, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. നല്ല മഴയാണ്. ഓക്കെ, അപ്പൊ ഇരുന്നൊക്കെ പോവാൻ പറ്റുമോ? സീറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ,
1: പിന്നെ അച്ഛൻ ഇവിടെ നാട്ടിലാണ്. അവിടെ അച്ഛന്റെ നാട് പറയുന്ന പയ്യന്നൂരാണ്. അച്ഛൻ അവിടെ പിന്നെ അച്ഛൻ പഠിച്ചപ്പോ വിദ്യാലയത്തില് പ്രസിഡന്റും പിന്നെ നമുക്ക് കുടുംബത്തിന്റെ ഒരു തറവാട് ക്ഷേത്രത്തിന്റെ കാരണവരൊക്കെയാണ്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് അവിടെയാണ്.
0: ഓക്കെ,
1: പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങോട്ട് വരും. അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയാണ്. ചെറിയൊരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് യാത്ര ചെയ്യാൻ
0: പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമല്ലേ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ? പയ്യന്നൂർ ബീച്ചുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ ബീച്ചുകള്?
1: അതെ അതെ അതെ, നമുക്ക് ഒരുപാട് കാണാൻ കുറച്ച് പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കുറച്ച് അട്രാക്ട് ചെയ്യും. പിന്നെ അത് പ്രത്യേകിച്ചും നമ്മുടെ മുത്തപ്പന്റെ ഒക്കെ ഒരു അമ്പലങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ആ നാടിന്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ മറ്റേത് നാട്ടിലുള്ള ക്ഷേത്രങ്ങളെക്കാളും പ്രത്യേകതയാണ് അവിടെ. പിന്നെ പറയുന്നത് അവിടുത്തെ ഒരു നാടിന്റെ ഒരു പ്രത്യേകത, ഒരു അതൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ പയ്യന്നൂരിന്റെ ഒരു പിന്നെ ഗാന്ധിജി വന്നു പോയ ഗാന്ധിജിനകത്ത് ആക്കിയൊരു മാവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവിടെയാണോ ഉള്ളത്.
0: ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ചു പോയ സമയത്ത് പേര് ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി.
1: ഷീബ
0: എന്നല്ല പറഞ്ഞേ? സ്മിത, സ്മിത. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് എന്തായാലും ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നു തുടങ്ങി, റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. ഏത് പാട്ടാ വേണ്ടേ?
1: മഴ പെയ്തു തുടങ്ങിയതുകൊണ്ടായിരിക്കും.
0: ഓക്കെ ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് അങ്ങനെ
0: ഏതെങ്കിലും മതി. ഓക്കെ, അപ്പൊ
1: അവിടെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒപ്പം എന്റെ മോനും എന്റെ അമ്മയ്ക്കും അച്ഛനും എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ.
0: എല്ലാവർക്കും വേണ്ടി
1: ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് വിളിച്ചു കിട്ടിയതുകൊണ്ട് അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. അത് അതിനേക്കാൾ ഉപരി എല്ലാവർക്കും നമ്മുടെ എഫം കൊച്ചിയിലുള്ള
0: എല്ലാവർക്കും
1: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ട്രെയിനിൽ യാത്ര ആയതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ടൊക്കെ കേട്ട് ആ ട്രെയിൻ യാത്ര കൂടെ അടിച്ചു പൊളിച്ചു എൻജോയ് ചെയ്തു.
1: ഓക്കെ,
0: അപ്പൊ ഇതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9:45 ആരിയ ബസാവാരി ടൈമിൽ നമ്മൾ ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്മിതയായിരുന്നു. സ്മിത ഒറ്റപ്പാലത്ത് നിന്ന് പയ്യന്നൂർക്ക് ഉള്ള ആ ഒരു ട്രെയിൻ യാത്രയിൽ നിന്നാണ് വിളിച്ചത്. നമ്മളിങ്ങനെ പ്രോഗ്രാമിലിങ്ങനെ പല വൈബുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്ന പലർക്കും, എനിക്ക് എന്തായാലും ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വേറെ ഒന്നെല്ലാം ആ ട്രെയിൻ യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെടും. ചിലപ്പോൾ നമുക്ക് അവർ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാത്ത ആളുകളൊക്കെ, പക്ഷെ ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ കാരണം ഈ ഒരു യാത്രയിൽ നമ്മൾ സമയമൊക്കെ പോകണല്ലോ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഈ ലോങ് പോകുന്ന സമയത്താണ് എനിക്കൊന്ന് അങ്ങനെ ഒരുപാടൊരു നല്ലൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് വരാറ്. പലപ്പോഴും ഞാൻ ഇതുപോലെ ഒരിക്കൽ മാത്രം കണ്ട ചില ആളുകളുടെ ഫോൺ നമ്പർ എൻ്റെ ഇപ്പോഴും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇടക്ക് വല്ലപ്പോഴൊക്കെ അവരൊക്കെ വിളിക്കും. ആ ഒരു യാത്രയിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ആ ഒരു സൗഹൃദം നിലനിർത്തുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിന്നെ സംസാരിക്കാൻ പറ്റും. പിന്നെ ട്രെയിനിലൊക്കെ ഈ പറഞ്ഞ ചെറിയ മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെയാണ് ആ ഒരു സൈഡിലിരുന്നാണെങ്കിൽ നമുക്ക് ആ ഒരു കാഴ്ചയിലൊക്കെ കണ്ടുപോകാം. പ്രത്യേകിച്ചും ഈ കൊങ്കൺ ട്രെയിൻ ആ ഒരു ഭാഗത്തൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റും. അവിടെ മാത്രമല്ല പല നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും സ്മിത വിളിച്ചപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായാലും ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ ആ ഒരു ട്രെയിനിന്റെ യാത്രയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയത്. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്പെഷ്യലായിട്ട് സ്മിത പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്ന നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം സർ.
0: നമസ്കാരം, ഇതാരാണ്? പ്രദീപ്. പ്രദീപ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നോർത്ത് പറവൂർ. ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: മണപ്പുറത്ത്.
0: ഓക്കെ, അപ്പൊ അവിടെ വന്നിട്ട് തിരിച്ചു പോവാണോ?
1: തിരിച്ചു പോകാൻ പോവാണ്.
0: ഓട്ടം വന്നാണോ?
1: അതെ അതെ.
0: അപ്പൊ എന്ത് വാഹനം ഓടിക്കണേ? ഓൺലൈൻ ആയിട്ടാണോ അല്ലെങ്കിൽ
1: സ്റ്റാൻഡിൽ?
0: സ്റ്റാൻഡിലാണ് ഓടുന്നത് അല്ലേ?
1: സ്റ്റാൻഡിൽ ഓടുന്നത്. അവിടുന്ന് നമ്മൾ നമ്പർ കൊടുത്തിട്ട് വിളിക്കും.

0: ഇങ്ങനെ ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ അവിടെ
1: അല്ല ഇല്ല,
0: സ്റ്റാൻഡിൽ?
1: സാധാരണ നമ്മൾ ഓടിക്കുന്നത് ഓൺലൈനൊന്നും ഇതില്ല,
0: ആ ഓക്കെ,
1: പ്യുവറല്ല.
0: സ്റ്റാൻഡിലാണ് ഓടുന്നത് അല്ലേ?
1: സ്റ്റാൻഡിൽ ഓടുന്ന അവിടുന്ന് അപ്പൊ അത് തന്നെ നമ്മൾ നമ്പർ കൊടുത്തിട്ട് അവർ വിളിക്കും,
0: ആ
1: നമ്മൾ
0: ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ നല്ല, നമ്മളിങ്ങനെ ഒരാ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കുമ്പോ അങ്ങനെ വിളിച്ച് അങ്ങനെയാണ് വരുന്നത് അല്ലേ?
1: അതെ അതെ അതെ, ഓട്ടോ ഉള്ളത് സാറേ.
0: എന്തോ
1: അങ്ങനെ ഓട്ടം വരുന്നത്, ഫോൺ വിളിയാണല്ലോ.
0: ആ അപ്പൊ ഫോൺ ഇല്ലെങ്കിൽ തീർന്നു ഇപ്പൊ വേണെങ്കിൽ.
1: അതെ അതെ, ഫോൺ വല്ലതുകൊണ്ട് ചീറ്റേണ്ട്, അത് ഫോൺ വിളിക്കാണ്ട് ഇപ്പൊ ആർക്കും പറ്റൂല.
0: ഓക്കെ, ഇപ്പൊ എത്ര വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി?
1: ഞാനിപ്പൊ പാസഞ്ചർ ഓട്ടോ എല്ലാം കുടുംബശ്രീ വഴി കിട്ടിയതാണേ. അപ്പൊ അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി, പർവ്വത മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യ പദ്ധതിക്ക് കിട്ടിയതാ. അപ്പൊ എനിക്ക് അത് ഓടിക്കാനുള്ള ഒരു ഇതായിട്ട്, ഞാൻ ആദ്യം കേബിളില് വർക്ക് ചെയ്യായിരുന്നു പറവൂലേ ഏഷ്യാനെറ്റിന്റെ. അപ്പൊ അവിടെ പോയ പെട്ടി ഓട്ടോ ചെയ്യായിരുന്നു എനിക്ക്.
0: ഓക്കെ,
1: അപ്പൊ അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നു, അവിടെ നിന്ന് റിട്ടയർമെന്റ് ആയി പോന്നു.
0: ഓക്കെ, അതായിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ വാഹനം ഓടിക്കാൻ.
1: സ്വന്തമായിട്ട് വാഹനം ഓടിക്കാണ് ഇപ്പൊ. എന്റെ കൂടെ വന്ന ചേച്ചേന്റെ കൂടെ വന്നിട്ടുണ്ട്, ഇപ്പൊ നടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ ചെയ്തിട്ടുണ്ട്.
0: ആ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: അമരത്തില.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെക്കാം. റെഡി ഉണ്ടോ?
1: ഓഫീസിലുള്ള എല്ലാവർക്കും.
0: ഓക്കെ
1: എല്ലാവർക്കും.
0: ഓക്കെ, റെഡി ഉണ്ടോ ഓട്ടോറിക്ഷയില്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ പാട്ട് നേരെ പ്ലേ ചെയ്യണം. അപ്പൊ ചേച്ചി എടുത്തൊരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ, നമുക്ക് പാട്ട് ഓട്ടോയിൽ കേൾക്കാം. ഹലോ
2: ഹലോ
0: ഹലോ ചേച്ചി, നമസ്കാരം.
2: നമസ്കാരം.
0: ഓക്കെ, പ്രദീപേട്ടൻ എങ്ങനെയാണ് ആള്? നല്ല നല്ല പെരുമാറ്റമാണോ? നല്ല സ്നേഹമുള്ള വജ്രാളല്ലേ. അപ്പൊ ഒരിക്കലും യാത്ര ചെയ്താൽ പിന്നെ നമ്മൾ എപ്പോഴും ആളെ എന്തായാലും വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ട് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് എന്തായാലും നമുക്ക് പ്രോഗ്രാമിലൂടെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഇനിയും പ്രദീപേട്ടനെ ഓട്ടം വിളിക്കണം ഉറപ്പായും. ഓക്കെ, നമ്മുടെ പ്രിയ നമ്മുടെ ഫാമിലിയിലെ ഒരാളെ പോലെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വിളിക്കാം അല്ലേ? എന്റെ പേര് ജലീൽ എന്നാണ്. ആ അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ ബൈ. ഏസ് നമ്മളെ പ്രദീപേട്ടനാണ് വിളിച്ചിട്ടുണ്ടായത്. അപ്പൊ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ആലുവയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂടെ ഇപ്പൊ സംസാരിച്ചത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ചേച്ചിയായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പൊ എന്തായാലും ചോദിച്ച പാട്ടിലേക്ക് നമുക്ക് പോകാം. 9 മണി കഴിഞ്ഞ് 50 മിനിറ്റും 14 സെക്കൻഡും.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9:58 ആയിരിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ സവാരി ടൈമിന്റെ സമയം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 10 റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ആർ ജെ ജുവൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും വാട്സപ്പുമായിട്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ ആയിട്ട് ജുവൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലുള്ള പല യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ലാസ്റ്റ് സോങ് സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ സവാരി ടൈമിൽ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇനിയൊരു പാട്ട് പ്ലേ ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ നമ്മുടെ മൈക്ക് ജുവലിന് കൈമാറുകയാണ്. അപ്പോ ഇനി ജുവൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. 9:59 ദാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. അത് കഴിഞ്ഞാണ് വാട്സപ്പുമായി ജുവൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരാള് ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓടുന്നതിനിടയിൽ ഇടയ്ക്ക് നമ്മുടെ സ്വന്തം ആരോഗ്യത്തിനും മനസ്സിനും സന്തോഷത്തിനും ഒക്കെ സമയം കണ്ടെത്തണം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്, ഇടയ്ക്ക് നമുക്ക് വേണ്ടി ജീവിക്കണം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം എന്തൊക്കെയാണോ അതിനു വേണ്ടിയും നമുക്ക് സമയം കണ്ടെത്തണം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ സവാരി ടൈമിൽ നിന്നും ഞാൻ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം റെയിൻബോ എഫ് എം കൊച്ചി 107.5 മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രം ജലീൽ, സൈനിങ് ഓഫ്.
1: This is Ring FM 107.5.
0: Musically, yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 15-ൽ താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രൻ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100

0: ന് മുകളിലെത്തി. യു എസ് ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനവാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തേക്ക് നിശ്ചയിച്ച യോഗം ഒറ്റ ദിവസം ചേർന്നാണ് അവസാനിപ്പിച്ചത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പുംപാറ മാർത്തമറിയം പള്ളി പാരീഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: വാട്സ്ആപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.
0: ഹലോ, ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ദാ സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുന്നു. യെസ്, അപ്പോൾ ഇന്ന് ദാ ജലീലിൻ്റെ ഒരു പവർ പാക്കായിട്ടുള്ള ഒരു എനർജിക് ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആ ബാറ്റേൺ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയമാണിത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെ കുറേ സമയം ഞാനും ഉണ്ടാവും, നല്ല നല്ല പ്രോഗ്രാംസുകളുമായിട്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട്. യെസ് ഡിയേഴ്സ്, അപ്പോൾ വാട്സപ്പിൻ്റെ സമയമാണ്. വാട്സപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പിലേക്ക് സിമ്പിളായിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വിശേഷങ്ങൾ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇത്രമാത്രം 8547341705 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഏത് പാട്ടാണ്, ഏത് ഫിലിമിലെ സോങ് ആണ്, ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഇങ്ങനെ ബർത്ത്ഡേ അതുപോലെ തന്നെ എന്തെങ്കിലും സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു അനുമോദനം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഈ ഒരു സമയം, അവർക്കൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റും കൂടെ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാനുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം വാട്സപ്പിലേക്ക്, നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ കൂടെയുണ്ട് ഇന്ന് നിങ്ങളുടെ പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് കൂടെയുണ്ട് ഞാൻ RJ ജ്വാൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് സിനി ശിവദാസ് കോതപ്പറമ്പിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി താരാപഥം ചേതോഹരം എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെന്താ വെച്ച് തരാലോ, അതിന് വേണ്ടിയല്ലേ നമ്മുടെ വാട്സപ്പ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സോങ് എന്ന് പറയുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏതാന്ന് വെച്ചാൽ, എനിക്ക് ഗസൽ മൂവിയിലെ വടക്ക് നിന്ന് പാറി വന്ന എന്ന പാട്ട് വെച്ച് തരാമോ. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്. വനജയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭായി ചേട്ടന്മാർ കുറേ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ആൻഡ് കണ്ണൻ കാഞ്ഞിരമറ്റം മെസ്സേജ് അയച്ചിരിക്കുന്നു, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നലെ മയങ്ങുന്ന നേരം എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണൻ കാഞ്ഞിരമറ്റമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 10 മണിക്ക് തന്നെതാ നമ്മുടെ മാഗി ജോർജും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിന്നത്തായവൾ ദളപതി മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ്, എനിക്ക് ഹരികൃഷ്ണൻ ഫിലിമിലെ പൂജാബിംബം മിഴി തുറന്നു എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ നിങ്ങളുടെ പാട്ടുകളൊക്കെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ കൂടെയുണ്ട് വാട്സപ്പുമായിട്ട് ഞാൻ RJ ജ്വാൽ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് വാട്സപ്പ് ഉണ്ട്, കൂടെ ഞാനുണ്ട് ആർ ജെ ജ്വൽ. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ മെസ്സേജിലേക്കും പാട്ടുകളിലേക്കും ഒക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ അബ്ദുൾ കരീം എസ് എൻ പുരാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. ജലീലും ഞാനും സഫാരി ടൈമിൽ സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പക്ഷേ ഇത് വായിക്കുന്നത് ഇപ്പോൾ ജ്വലാണ് കേട്ടോ. ഓക്കെ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയ വിവരം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നല്ല മഴയാണ്.

അവിടെയോ ഞങ്ങൾക്ക് ഇവിടെ വലിയ മഴയൊന്നും ഇല്ലാട്ടോ, ഇന്ന് നല്ല വെയിലാണ്. ഓക്കേ, അതുപോലെ തന്നെ ദാ രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ, രണ്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ആ ഓക്കെ, ഇന്നത്തെ ദാ പുതിയൊരു മെസ്സേജാണ് കേട്ടോ, അത് മറ്റത് കുറച്ച് നേരത്തെ അയച്ചതാണ്. മഴയൊക്കെ ഇവിടെ ഇപ്പം മഴ മാറി വെയിൽ വന്നു. ആഹാ, എല്ലാം ഇങ്ങനെ അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ കർക്കിടകത്തെ മറന്നുവെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയെക്കുറിച്ചായിരിക്കും അല്ലേ, അത് ശരിയാ. എന്തായാലും വർണ്ണപ്പ കിട്ടുന്ന സിനിമയിലെ വെള്ളിനില എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മെസ്സേജ്, ഓക്കെ, ഒരെണ്ണം ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊട്ടും കുഴൽവിളി താളമോടെ കാലാപാനി മൂവിയിലെ സോങ് ആണ്. ഡെഡിക്കേഷൻ ടു ഓൾ ലിസ്ണേഴ്സ്. ഫസ്റ്റ് സോങ് വെച്ചാൽ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ ആണ്, തിരുമുപ്പത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരസ്വതി രാജൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു തമിഴ് സോങ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നിനയത്തേൻ, നിനയത്തേൻ വന്ദേ, വന്ദായി, നിനത്തേൻ വന്ദേ എന്ന മൂവിയിലെ സോങ് ആണ്. മല്ലികയെ മല്ലികയെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് മലയാളി പെണ്ണെ നിൻ മനസ്സ്, ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ദു വൈക്കുവാണ്. ഡെഡിക്കേഷൻ ടു ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ആണ് കേട്ടോ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചായ കുടിച്ചോ, ഏതെങ്കിലും ഒരു സോങ് വെച്ച് തരണോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ സാം, നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ ഇന്ന് എൻ്റെ ഫ്രണ്ട് മിഷയുടെ മകൻ ഭാഗ്യനാഥിൻ്റെ ബർത്ത്ഡേ ആണ്, മോന് ആശംസകൾ പറയണേ എന്ന് ഫൗസിയ മൻസൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും പറയാലോ, അപ്പോൾ ഭാഗ്യനാഥിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക, റെയിൻബോയുടെയും വക, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. നല്ലൊരു പാട്ട് വെച്ച് തരാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് പുത്തൻവേലിക്കരയിൽ നിന്ന് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വേണ്ടി പുതുമഴ പെയ്ത പോലൊരാൾ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വക രശ്മിക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. സോ സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ.

0: You are listening to Rainbow FM 110.5, musically yours.
1: വെൽക്കം ബാക്ക് ടു യു. സമയം അങ്ങനെ ഇതാ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയി കഴിഞ്ഞ്. എന്ത് പെട്ടെന്നാണ് നമ്മുടെ ഒരു ഹാഫ് ആൻ അവർ പ്രോഗ്രാം ഇങ്ങനെ പെട്ടെന്നങ്ങ് പോയതുപോലെ അല്ലേ? രണ്ട് പാട്ട് കേൾക്കുമ്പോഴേക്കും സമയം പോവാണ്. ഇതുപോലെ തന്നെ ജീവിതത്തിലുള്ള എന്ത് പെട്ടെന്നാണ് സമയം ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്ന് January 1 നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്ക് എന്താ, ജൂലൈ ഹാഫും കഴിഞ്ഞു, ഇത് അവസാനിക്കാറായി, ഓഗസ്റ്റ് എത്താറായി. ഇങ്ങനെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മെസ്സേജുകളിലേക്ക് നമുക്ക് പോവാം. കുറേ പേര് മെസ്സേജ് അയച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് മെസ്സേജ്, എന്റെ പേരക്കുട്ടി നൈനികയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മൂവിയിലെ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ഈ സോങ് വെച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഹ്, എന്താണ് നൈനികക്കുട്ടിയെ ഇന്ന് എല്ലാവരും കൂടെ കൂടി കളിയാക്കാനാണോ ഭാവം? സീതാ രമേശ് കടക്കരപ്പള്ളിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഹൈ ജുവൽ ജി, ഐ ആം ശ്രീകുമാർ ഫ്രം കൊടുങ്ങല്ലൂർ. പ്ലീസ് പ്ലേ സോങ് പാതിര പുള്ളുണർന്നു ഫ്രം ദ മൂവി ഈ പുഴയും കടന്ന്. ഡെഡിക്കേറ്റ് ടു ഓൾ ക്ലാസിക് മ്യൂസിക് ലവേഴ്സ് ആൻഡ് യു മാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഏതാണ്? ജുവൽ, ഞാൻ നായരമ്പലത്ത് നിന്ന് അഭിഷേക് ശിവൻ. എനിക്ക് ഫ്രണ്ട്സ് മൂവിയിലെ പുലരിക്കിണ്ണം എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ിലേക്ക് പോകുന്നത്, പാട്ടൊക്കെ വെച്ച് തന്നതിന് നന്ദിയൊക്കെ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഒരു ബർത്ത്ഡേ മെസ്സേജൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ നോക്കുമായിരുന്നു അത് ഏത് മെസ്സേജ് എവിടെയൊക്കെയോ അത് കാണാതെ പോയി തോന്നുന്നു. ഓക്കെ, കുഞ്ഞിക്കവൾ മേഘമേ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യനാഥിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗ്യനാഥിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ആൻഡ് ദാ ആശാൻ മൂവിയിലെ കുഞ്ഞിക്കവിൽ മേഘമേ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പാട്ട് റെഡിയാണ്, കേട്ടിട്ട് നമുക്ക് വേഗം വന്നിട്ട് ബാക്കി മെസ്സേജിലേക്ക്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. 8547341415.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആവുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പാർട്സപ്പ് ആണ്, കൂടെ ഉണ്ട് ഞാൻ ആർജെ ജുവൽ. പാർട്സപ്പിലേക്ക് എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്? ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ, 8537341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ റെയിൻബോയുടെ. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് പാർട്സപ്പിലേക്ക്, ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഏത് സിനിമയിലെ ഗാനം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം ഇതാ ഈ ഒരു മെസ്സേജിലേക്ക് പോരട്ടെ. എന്നിട്ട് നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ വെക്കാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ്, ജ്വൽ എൻ്റെ പേര്, നിത്യ. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് പറവൂരാണ്. എനിക്കൊരു പാട്ട് വേണം, ശശികല ചാർത്തിയ ദേവരാഗം എന്ന മൂവിയിലെയാണ്. ഇത് ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നിത്യ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ നിത്യ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, പാട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല കേട്ടോ, പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു മോഹനാണ്, തൃപ്രയാറിൽ നിന്നാണ്. ഓക്കെ ചേച്ചി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നീനു ആണ്. നീനു നമ്മുടെ ഇതിനകത്തേക്ക് മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ. അതായത് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുക. ഇനി ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. നീനു ഇതാ ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ റെക്കോർഡ് ഓഡിയോ വരുന്നുണ്ട്. ഓഡിയോ മെസ്സേജ് ഒന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ, നമുക്ക് സമയമില്ല. അതല്ല, മറ്റേ വോയിസ് യുവർ ചോയ്സിലേക്കുള്ളതാണെങ്കിൽ അത് പറഞ്ഞിട്ടിട്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നീനുവിൻ്റെ മെസ്സേജ് നമുക്ക് വായിക്കാം. നീനു സനു ആണ്, തൈക്കൂ.

കോഴിക്കോടും വൈറ്റിലിൽ നിന്നാണ്. എന്റെ മോൻ സച്ചുക്കുട്ടന് വേണ്ടിയിട്ട് മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ സോങ് വെച്ച് തരുമോ? സച്ചുക്കുട്ടൻ 5th B പഠിക്കുന്നത്, 7th day ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, കലൂരാണ്. മോൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയും മോനും വേണ്ടിയിട്ട് ഈ പാട്ടിടണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെയും സജികുട്ടനെയും ഒക്കെ അന്വേഷണം പറയണം കേട്ടോ, സ്കൂളിൽ പോയിരിക്കുമായിരിക്കുമല്ലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, ജോമോൻ്റെ സുവിശേഷങ്ങൾ ഫിലിമിലെ നോക്കി നോക്കി നോക്കി നിന്നു എന്ന പാട്ട് തരുമോ? പാട്ടിനായിട്ട് കാത്ത് കാത്ത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗിരിജിയാണ്, പെരുവെമ്പ് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, വെറുതെ ഒരു ഭാര്യ സിനിമയിലെ മഞ്ഞിൽ കുളിക്കും ആ പാട്ട് വെച്ച് തരാമോ? ദിവ്യ സന്തോഷാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ജ്വൽ, ഗുഡ് മോർണിംഗ്, കേട്ടുകൊണ്ട് കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആരാണ്? ദിവ്യ മോബിഷാണ്, ഇല്ലത്തുപടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ, ദാ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു. വയലാർ നീലിമംഗലത്ത് നിന്ന് അഭിലാഷ് അശോകാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് 2 വർഷമായി. വിദേശത്ത് ജോലി ചെയ്യുന്ന പട്ടണക്കാട് സ്വദേശിയും എൻ്റെ മുൻകാല സഹപാഠിയും സുഹൃത്തുമായ ഗിരീഷിന് വേണ്ടിയിട്ട് തിരികെ ഞാൻ വരുമെന്ന് എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയിൻബോ വക ഗിരീഷിനൊരു ഹായ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കൂട്ടുകാരൻ വിദേശത്തായിട്ടിങ്ങനെ കാത്തിരിക്കുന്നു വരാനായിട്ട്. അതൊക്കെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, നമ്മുടെ ഒരു ഫ്രണ്ട്സ് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ ആ നോക്കിയിരിപ്പിലും ഇപ്പോൾ വിളിക്കുമ്പോഴും ഒക്കെ ഒരു സന്തോഷമാണല്ലേ. എന്തായാലും ആ ഗിരീഷിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ബിഗ് ഹായ്. ഗിരീഷ് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, ഇനി കേട്ടില്ല എങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തേക്ക് കേട്ടോ ഗിരീഷ് ചേട്ടന്. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു പാട്ടാണിത്, ഈ പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരികെ ഞാൻ വരുമെന്ന് ഈ പാട്ട് തന്നെ ഭയങ്കര ഫീലായിട്ടുള്ളൊരു പാട്ടാണ്. അർപ്പിക്കാതെ എന്ന മൂവിയിലെ സോങ് ആണ്, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. മെസ്സേജ് ഫുൾ വായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുള്ളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിരീഷ് ചേട്ടനും അതുപോലെ തന്നെ അഭിലാഷ് അശോക്, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്നും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, പാട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാട്ട് വെച്ച് തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക്, തിരികെ വരുമെന്ന ആ ഒരു പാട്ടില്ലേ, ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനം, മനോഹരമായിട്ടുള്ള ലിറിക്സും യേശുദാസിൻ്റെ ശബ്ദത്തിലൂടെ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവുമ്പോൾ പാർട്ട്സപ്പിന്റെ സമയമാണ്. പാർട്ട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് നോക്കാം. സിൽഫിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നെട്ടൂരിൽ നിന്നാണ്. പ്ലീസ് പ്ലേ ബ്യൂട്ടിഫുൾ സോങ് വെണ്ണില തുള്ളികളോ ഫ്രം ദ മൂവി വർണ്ണപ്പകിട്ട്. ഇത് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മൈ ഹസ്ബൻഡ് ഷിബിൻ കിഡ്സ് ഈതൻ എസ്കിയൽ ഇയാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, കാറ്റിന് സുഗന്ധമാണ് ഇഷ്ടം, മയൂഖ മൂവിയിലെ സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ആതിര പൂഞ്ഞാറാണ്, അടിവാരത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാജഹാൻ മൂവിയിലെ മിന്നലെ പിടുത്ത് എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ. ഇടുക്കി കാന്തല്ലൂരിൽ നിന്ന് ഇന്ദ്രജിത്ത് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ, നാളെ 3rd വിവാഹം ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമിത ആൻഡ് അനൂപ് അവർക്ക് വേണ്ടിയിട്ടാണ്. എറണാകുളം കാക്കനാടാണ് അവരുടെ സ്ഥലം. അവർ റെയിൻബോയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ വിവാഹ വാർഷികമാണ് അവരുടെ. നമിതയ്ക്കും അനൂപിനും ഞങ്ങളുടെ എല്ലാവരുടെ വക, അതുപോലെ റെയിൻബോയുടെയും വക, ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. അപ്പോൾ എന്തായാലും നാളെ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എനിക്ക് കൺമണിപ്പൂവേ സോങ് വെച്ച് തരുമോ, എൻ്റെ ചേച്ചിയുടെ മകൻ ശ്രീനാഥിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് റിയ ആണ്, അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പാട്ട് ചോദിക്കുന്നില്ല കേട്ടോ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല പാട്ടുകളാണ്. ജ്വലന് സുഖമാണോ, സുഖമായി ഇരിക്കൂ. മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സന്തോഷമായിട്ടിരിക്കുന്നു. എന്തായാലും അവിടെയും സന്തോഷമാണ് എന്ന് വിചാരിക്കുന്നു. നല്ല പാട്ടുകളാണ് എല്ലാവരും ചോദിക്കുന്നത്, അപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് കരുതുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സുന്ദരിക്കുട്ടി ജ്വൽ, ഓ എനിക്ക് വയ്യ, ഒന്നും കൂടെ പോസിറ്റീവ് എനർജി ആയിരുന്നു, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സരോജയാണ് പുത്തൻകുരിശിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള ആർജയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.

ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പ്ലീസ് പ്ലേ സോങ് ഫ്രം ദ മൂവി ദുരന്തർ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിന്ദു ജോസഫാണ് കാക്കനാട് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് പാട്ട് വെച്ച് തന്നതിന് എല്ലാവരും താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജുവലിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു പാട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ആരാണിത്? ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എനിക്കൊരു പാട്ട് വേണം, അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന് തുടങ്ങുന്ന പുഴ എന്ന മൂവിയിലെ സോങ് ആണ്. സാജിദ ഗഫൂർ ആണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാനിത് ജുവലിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ, എൻ്റെ ഇഷ്ടമുള്ള ആർ ജെമാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട്. ഓ സന്തോഷം, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ സാജിദ. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ഒരു വലിയ മെസ്സേജാണ് കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ, എനിക്കും സുഖമാണ്, എനിക്ക് ഒരു പാട്ട് വെച്ച് തരൂലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പിയിട്ടുണ്ട്. അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പറഞ്ഞാൽ പോരെ, പാട്ട് വെച്ച് തരല്ലേ. ഞാൻ ശബനയാണ്, ആലപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ പാട്ട് ചോദിച്ചിരുന്നു, പക്ഷെ തന്നില്ല എന്നൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, യൂറോപ്പിലാണ് ഹസ്ബൻഡ് ഉള്ളത്. പിന്നെ ആകാശവാണിയിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ മെസ്സേജ് അയക്കുന്ന ആളിനും, ഓ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് പാട്ടല്ലേ, ഹസ്ബൻഡിനും പിന്നെ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഓ താങ്ക് യു സോ മച്ച് ഡിയർ. മഴവില്ല മൂവിയിലെ പൊന്നോല തുമ്പി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെന്താ വെച്ച് തരാലോ. നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര് യൂറോപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പേരൊക്കെ പറഞ്ഞ് ആളുടെ പേരൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് ആൾക്ക് അയച്ചു കൊടുക്കാമല്ലോ. ഇനി ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ഒന്നും കേൾക്കാൻ സാധിച്ചില്ലെങ്കിലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെസ്സേജ് അയക്കുന്ന എല്ലാവരും, എന്താ സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജിൽ നമുക്ക് പാട്ട് ഇന്ന് ഉൾപ്പെടുത്താൻ, ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, അടുത്ത് തന്നെ വരുന്ന പ്രോഗ്രാമാണ് ശ്രുതിലയം. ശ്രുതിലയത്തിൽ മെലഡി സോങ്സ് ആണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ, നിങ്ങളുടെ പ്ലേ ചെയ്യാത്ത പാട്ടുകളൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ സങ്കടപ്പെടണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം.

0: You are listening to Rainbow FM 107.5, musically yours.
1: സമയം ഇങ്ങനെ എന്താ 10 മണി കഴിഞ്ഞ 50 മിനിറ്റ് ആവുന്നു. ഞാനിങ്ങനെ ഹൈ സ്പീഡിൽ മെസ്സേജ് വായിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മെസ്സേജുകളെങ്കിലും വായിക്കാൻ പറ്റുന്നത്. ഓർത്ത് നോക്കിയാൽ 1 മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് എത്ര പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും? കൂടിപ്പോയാൽ 5 പാട്ടൊക്കെ അല്ലേ? എന്തായാലും ഞാൻ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു, ഇത് മെസ്സേജുകളിലേക്ക് പോകുന്നു, നേരെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണം. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു മെസ്സേജാണ് കേട്ടോ, പക്ഷേ വായിക്കാതെ വിടാൻ നമുക്ക് പറ്റില്ലല്ലോ, അങ്ങനെ വായിക്കാതെ വിടില്ല. അതാണ് നെക്സ്റ്റ് മെസ്സേജ്. ഹായ് വാട്സപ്പ്, ഹായ് ജ്വൽ ചേച്ചി, ഞാൻ റിഖത്ത്, എൻ്റെ പൊന്നെ, അത് എന്ത് പേരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മലയാളത്തിലാണ് റിഖത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണോ പേര്? അറിയില്ല കേട്ടോ. ആണെങ്കിലും ഒരു അതേ ഇട്ടേക്കണ മെസ്സേജ്. ലല്ലു എന്ന് വീട്ടിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് നല്ല പേര്, മറ്റത് വായിക്കൊള്ളുന്നില്ല. തൃശ്ശൂർ അന്നമനടയിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. എൻ്റെ അച്ഛൻ സനീഷ്, അമ്മ മിജ, കസിൻ സാൻവിക്ക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ അല്ലു, തനു, ദേവൻ, സാൻവിക്കുട്ടി, അച്ചു, അധിക ചേച്ചി, അമ്പാടി, ചക്കി, ആദി, നന്ദചേച്ചി, മണിക്കുട്ടി ചേച്ചി, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അമ്പിളി മൂവിയിലെ ഒന്ന് നനയാൻ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പിന്നെ ഫാമിലി മെമ്പേഴ്സിനും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലല്ലു, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ലല്ലുവിന് ഇത്രയും ഫ്രണ്ട്സും എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞല്ലോ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ലല്ലു എല്ലാ കൂട്ടുകാരുടെയും പേര് വെച്ചേനേന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് കൊടുത്തിട്ടുണ്ട്, പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ കുറേ മെസ്സേജുകളുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്, എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു. യെസ് സുഖമാണല്ലോ. ഇത് ആരാണ്? പേരൊന്നും വെച്ചിട്ടില്ലല്ലോ. യെസ്, കോട്ടയം ജില്ലയിലെ പാലയിൽ നിന്നാണ്. മനു ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ മനു, ഇന്ന് ഞങ്ങളുടെ സ്വപ്നക്കൂട് വാട്സപ്പ് കൂട്ടായ്മയിലെ മിഷ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ആശംസകൾ നേരുന്നു എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ സൂര്യപുത്രൻ മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മോനെ, ഞങ്ങളുടെ മിഷ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ, പേര് പറഞ്ഞിട്ടില്ല, എല്ലാ ആശംസകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഈ മംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് വായിക്കും, ഇച്ചിരി പണിയാണേ. അപ്പം മോൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടില്ല, എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക മോന് ബർത്ത്ഡേ വിഷസ് കൊടുത്തേക്കണം കേട്ടോ. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് പ്ലീസ്, എന്തായാലും പട്ടണത്തിൽ സുന്ദരൻ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തക്കുടുക്കുട്ട എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വക വിഷസ് കൊടുത്തേക്കണേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഡിയർ, ഞാൻ അശ്വതി അനിലാണ് നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും എന്ന് ഗാനം വെച്ച് തരുമോ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, മേക്കാട് നിന്ന് സൗമ്യയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ?

എഴുതി പൊട്ടും തൊട്ട മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ബിന്ദു ഫ്രം വൈക്കം, പ്ലീസ് പ്ലേ ദ സോങ് മാരിക്കുളിരിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൗരവർ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് രേണു കോട്ടയത്ത് നിന്ന്, ദാ എനിക്കും കൗരവർ എന്ന മൂവിയിലെ സോങ്. ആ, അതുകൊള്ളാലോ, എല്ലാവർക്കും കൗരവർ മൂവിയിലെയാണ്. ഈ സിനിമയിലെ കനകനിലാവേ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശീതൽ ശിവദാസ് ആണ്. കോതപ്പറമ്പ് നിന്ന് അമ്മയ്ക്കും അച്ഛനും വേണ്ടി കിലുകിൽ പമ്പരം എന്ന മൂവി എന്ന സോങ് വെച്ച് തരണം. ഓക്കെ, കിലുകിൽ പമ്പരം എന്ന മൂവിയിൽ പിരിയും മാനസം പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഷെമിത നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മണിച്ചിത്ര താഴെ എന്ന സിനിമയിലെ ഒരു മുറയെ വന്ന് പാത്തായ എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജോണി വോക്കർ സിനിമയിലെ ചാഞ്ചക്കം തെന്നിയും എന്ന പാട്ട് വെക്കാമോ. ഇപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും, ബൈക്ക്, കാർ എന്നിവ ഓടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അനീഷാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. എന്തായാലും സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നും നമ്മുടെ ഇതിലെ ബൈക്കും കാറും ഒക്കെ ഓടിക്കുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു മനസ്സല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഗീതു ശ്രീജിത്ത് ആണ്. നോർത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനാർക്കലി മൂവിയിലെ വാനം ചായും എന്ന സോങ് വെച്ച് തരാമോ. സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ ഡിയർ ഹസ്ബൻഡ് ശ്രീജിത്തിന് വേണ്ടിയിട്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് മെസ്സേജ്, ചേച്ചിക്കുട്ടി, ആ വിളിയിലൊരു സുഖമുണ്ടല്ലോ. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അച്ചു ആണ്, എറണാകുളത്തു നിന്നാണ്. ഓക്കെ അച്ചു, ഹായ്, സന്തോഷം. ആ ചേച്ചിക്കുട്ടി എന്നുള്ള വിളി തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. മിച്ചുക്കുട്ടിക്കും മിന്നുക്കുട്ടിക്കും ഐസൽ ബേബിക്കും വേണ്ടിയിട്ട് മഞ്ഞുമഴ ഏതാണ് ആഗതൻ മൂവിയിലെ സോങ് വെച്ച് തരുമോ എന്നാണ് അച്ചു ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അച്ചു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഗായത്രി അശോകൻ ചിറ്റൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ സുരേഷ്. വെരി ഹാപ്പിയാണ് സുരേഷാണോ മെസ്സേജ്? ഗായത്രി അശോകനാണ് മെസ്സേജ് അയച്ചിരുന്നത്. മെസ്സേജ് എന്തോ ക്ലിയർ അല്ല കേട്ടോ. വോയിസ് വെരി ഹാപ്പിയാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ്. ഓ ഓക്കെ, സുരേഷ് കാഞ്ഞിരക്കാടിൻ്റെ വോയിസ് വെരി ഹാപ്പിയാണ് തരുന്നത്. ഓ സന്തോഷം, ഞാൻ സുരേഷിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയം കൂടി ഇല്ല. അപ്പോൾ എന്തായാലും തീർച്ചയായും ഞാൻ ഒരു ഒരു അഞ്ച് മെസ്സേജും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി മെസ്സേജ് വായിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലേക്ക് പോകുന്നു. ഇനി പാട്ട് വെച്ച് തന്ന് ഇന്ന് കിട്ടിയില്ല എന്ന് പരിഭവമുള്ളവർക്ക് ആ പാട്ടുകൾ ഞാൻ ശ്രുതിലയം നെക്സ്റ്റ് പ്രോഗ്രാമിൽ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്കുമൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11-ന് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിജക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസലേരിയയുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂക്കാട് മഹൽ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. വടകരയിലെ കഫീർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ എസ്ഐടി ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡിവൈഎസ്പിയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കൊള്ളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA-യുമായി 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പയ്യന്നൂരിലെ മുഹമ്മദ്

0: ഷഫ്നസ്, പുന്നോലിലെ മുസ്തഫീർ എന്നിവരാണ് പിടിയിലായത്. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബ്ബിലെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ എം കെ നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. സ്വർണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow. No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.
0: ശ്രുതിലയം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: You are listening to FM Rainbow 107.5.